നമസ്കാരം. കെ ആർ ടി കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

സിദ്ധസങ്കല്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായ ഒരു അഹല്യാശാപം തീർത്ത് പാദ പങ്കജം തൊഴുത് അവളെ അനുഗ്രഹിച്ച്

കേട്ട ശേഷം ചിത്തശോകത്തോട് ഉദകക്രിയാദികൾ ചെയ്ത് ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി. ദണ്ഡകാരണ്യം മുക്കകാലത്ത് വിരാധനെ ഖണ്ഡിച്ച് കുംഭോത്ഭവനാം അഗസ്ത്യനെ കണ്ട് പണ്ഡിതന്മാരാം മുനിമാരോട് സത്യം ചെയ്ത് ദണ്ഡവിന്യെ രക്ഷോ വംശത്തെ ഒടുക്കുവാൻ ബുക്കിത് പഞ്ചവടി. തത്ര വാണിയിടും കാലം പുഷ്കരചരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരി.

0: ശുഭദിന ചിന്തകൾ.
1: മനുഷ്യഭാവം വിചിത്രമാണ്, പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. തീർന്നാലും തീർന്നാലും വീണ്ടും വീണ്ടും പല അനുഭവങ്ങൾ പലരും പറയുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുവാൻ തോന്നും. ചിലപ്പോഴൊക്കെ ശുഭദിന ചിന്തകൾ ആവർത്തിക്കാറുണ്ടെന്നും ആശയങ്ങൾ ആവർത്തിക്കാറുണ്ടെന്നും ഒക്കെ ഒറ്റപ്പെട്ട് ചിലരൊക്കെ പറയാറുണ്ട്. എൻ്റെ കുറ്റം കൊണ്ടല്ല. ഒന്നാമത്തെ കാര്യം, പറയുന്നത് കുറിച്ചു വെക്കാതെ പറയുന്നത് കൊണ്ട് ഒരുപക്ഷെ ആവർത്തനം വന്നേക്കാം. പിന്നെ നിത്യജീവിതത്തിൽ പല സ്ഥലങ്ങളിലും പല സംഭവങ്ങളിലുമൊക്കെ ബന്ധപ്പെടുമ്പോൾ ആ അനുഭവങ്ങളുടെയും വാക്കുകളുടെയും ഒക്കെ തീഷ്ണതയാണ് പലപ്പോഴും ഇത്തരം വാക്കുകളായി രൂപപ്പെടുന്നത്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗമുണ്ട്, തണലിലിരുന്ന് തണലിനെ പഴിക്കുന്നവർ. ഇത് ഒരാലങ്കാരിക വാചകമാണെങ്കിലും പലപ്പോഴും ഈ സമൂഹത്തിൽ കാണുന്നൊരു യാഥാർത്ഥ്യമാണിത്. ഏതൊരു സ്ഥാപനത്തിൽ ഒരാൾക്ക് ജോലി നൽകുന്നുവോ ഒരു നിശ്ചിതമായ സമയം കഴിയുമ്പോൾ അവൻ്റെ എക്കാലത്തെയും ശത്രുവായി ആ സ്ഥാപനവും ആ സ്ഥാപനത്തിൻ്റെ മുതലാളിയും മാറാറുണ്ട്. നാം അവൻ നമ്മുടെ സ്ഥാപനത്തിന് അനുകൂലമാണോ അല്ലെങ്കിൽ ഓരോരുത്തരും അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് ഒരു മുതലാളി പരിശോധിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹം ഒരുപക്ഷെ ആ പരിശോധന കഴിയുമ്പോൾ ഏതെങ്കിലും മാനസികാരോഗ്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കും. കാരണം ഓരോരുത്തരും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേട്ടാൽ അല്ലെങ്കിൽ ധരിച്ചിരിക്കുന്നത് കേട്ടാൽ ഞെട്ടിപ്പോകും. ഇത് കച്ചവട സ്ഥാപനത്തിൽ മാത്രമല്ല, തൊഴിൽ സ്ഥാപനങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും സഹായങ്ങളിലും ഒക്കെ ഈ വികാരങ്ങൾ കാണാറുണ്ട്. ഉറങ്ങിക്കിടക്കുന്നവനെ വിളിച്ചുണർത്തി ചിലപ്പോൾ നാം ഒരു ജോലി കൊടുക്കും. കുറേ നാളുകൾക്ക് ശേഷം അവൻ പലയിടത്തു നിന്ന് പറയുന്നത് കേൾക്കേണ്ടി വന്നേക്കാം, ഞാൻ ഈ ജോലി ഇന്ന ആൾക്ക് കാശ് കൊടുത്താണ് വാങ്ങിയത്, അല്ലാതെ തന്ന ആളിൻ്റെ കഴിവും എടുക്കുമൊന്നുമല്ല എന്ന് മാത്രവുമല്ല, ചിലപ്പോഴൊക്കെ രാഷ്ട്രീയം കൊണ്ടോ അല്ലെങ്കിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ പുള്ളി അനുഭവിച്ചേനെ എന്നൊക്കെയുള്ള തരത്തിലേക്കൊക്കെ വമ്പ് പറയുന്നത് കേൾക്കാറുണ്ട്. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ രണ്ട് സുഹൃത്തുക്കൾ പോയിരുന്നിട്ട് ആ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കി പറഞ്ഞത്രേ, ഇത് വെറും ഒരു പാഴ്മരം, പൂക്കളില്ല കായ്കളില്ല, വെട്ടിക്കണ്ടിച്ച് തീയിട്ടേക്കണം. ഇത് കേട്ട് മരം ക്ഷോഭത്തോടെ അവരോട് പറഞ്ഞു, നീ മുറിച്ചോളൂ, പക്ഷേ എൻ്റെ തണലിലിരുന്ന് എന്നെ നീ കുറ്റം പറയരുത്, നീ മറ്റെവിടേക്കെങ്കിലും മാറി നിന്ന് സംസാരിച്ചോളൂ. ഇതാണ് ഇത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത്. ദയവായി ഒരു തണലിലിരുന്ന് ആ തണൽ നൽകുന്ന വൃക്ഷത്തെ പഴിക്കരുത്, കുറ്റം പറയരുത്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിലെത്തി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം. ഗവൺമെന്റ് ആശുപത്രികൾ രോഗി സൌഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിര സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃതഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലന്ധറിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിൽ പ്ലാറ്റ്ഫോമുകൾ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, വിപുല പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായ റാമ്പ് എന്നിവയടക്കം സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലെ പ്രാദേശിക ചടങ്ങിൽ ലോക്സഭാംഗം ബെന്നി ബഹ്നാൻ, രാജ്യസഭാംഗം ഹാരിസ് ബിരാൻ എന്നിവർ മുഖ്യാതിഥികളായി. ചാലക്കുടിയിലെ പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ എംപിമാരായ സി സദാനന്ദൻ മാസ്റ്റർ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിൽ എത്തി. രാത്രി സിലിഗുഡിയിലെ ബാഗ്ദോഗ്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി സ്വീകരിച്ചു. ആഭ്യന്തരമന്ത്രി ഇന്ന് ജുമാഗച്ച് സീമാ ചൌക്കിയിലെ BSF പതിനെട്ടാമത് ബറ്റാലിയൻ സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കമിടുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥന്മാരുമായി കൂടിക്കാഴ്ച നടത്തും. സിലിഗുഡിയിലെ ഉത്തർകന്യയിൽ ഉന്നതതല യോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. വൈകിട്ട് കൊൽക്കത്തയിലേക്ക് പോകുന്ന അദ്ദേഹം നാഷണൽ ലൈബ്രറിയിൽ പുതുതായി നിർമ്മിച്ച വേൾഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം അമുൽ ബംഗാൾ ഡയറിയുടെ പുതിയ തൈര് നിർമ്മാണ പ്ലാന്റിനും അമിത്ഷാ തറക്കല്ലിടും. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. മറ്റന്നാളാണ് പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇരുസഭകളുടെയും പ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് സർവകക്ഷി യോഗം ചേരുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 11:30 വിക്ഷേപിക്കും. രാജ്യത്തെയും വിദേശത്തെയും കമ്പനികൾ നിർമ്മിച്ച ഉപഗ്രഹങ്ങൾ 15.46 മിനിറ്റിൽ 450 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തിക്കും. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിന് പൌരന്മാർക്ക് 25 ലക്ഷം രൂപ ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോം സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വീഡിയോ പ്രചാരണം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പ്രധാനമന്ത്രി അത്തരം നിക്ഷേപ പദ്ധതിയോ പ്ലാറ്റ്ഫോമോ അംഗീകരിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സാമ്പത്തിക തട്ടിപ്പിലേക്ക് നയിക്കുന്ന പ്രചാരണത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. ഗവൺമെന്റ് ആശുപത്രികൾ രോഗി സൌഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ ഡോക്ടർമാർ ഒഴികെ ജീവനക്കാർക്കാണ് പരിശീലനം. ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആശുപത്രികളിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മോശം പെരുമാറ്റം, ആശയവിനിമയത്തിലെ പാളിച്ചകൾ എന്നിവയെക്കുറിച്ച് രോഗികളിൽ നിന്നും കൂട്ടിരിപ്പുകാരിൽ നിന്നും പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിർബന്ധിത പരിശീലനം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകാൻ ഓരോ ജില്ലയിലെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും 4 ഉദ്യോഗസ്ഥരെ വീതം കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകും. എപെക്സ് ട്രോമ ആന്റ് എമർജൻസി ലേണിംഗ് സെന്റർ മുഖേനയാണ് പരിശീലനം. പരിശീലനം പൂർത്തിയാക്കുന്ന മാസ്റ്റർ ട്രെയിനർമാർ അതത് മെഡിക്കൽ കോളേജുകളിൽ സ്ഥാപനതല പരിശീലനം നൽകണം. ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രികൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രികൾ, മോഡൽ ആശുപത്രികൾ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ എന്നിവിടങ്ങളിലെ മാസ്റ്റർ ട്രെയിനർമാർക്ക് പരിശീലനം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മുഖേനയാണ്. മാസ്റ്റർ ട്രെയിനർമാർ ജില്ലാതലത്തിലും സ്ഥാപനതലത്തിലും പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത വിധം 10 പേരടങ്ങുന്ന ബാച്ചുകളായാണ് 10 ദിവസത്തെ പരിശീലനം. അർഹരായ എല്ലാ ജീവനക്കാരും 2 മാസത്തിനകം പരിശീലനം പൂർത്തിയാക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. രോഗികളുമായും സന്ദർശകരുമായും ആദ്യം ഇടപഴകുന്ന സുരക്ഷാ ജീവനക്കാർക്ക് പരിശീലനത്തിൽ പ്രത്യേക പ്രാധാന്യം നൽകും.
0: ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളോടെയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ കോഴിക്കോട്ട് പറഞ്ഞു. ഈ രംഗത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 4 വർഷ ബിരുദ കോഴ്സ് ആവശ്യമായ മുൻധാരണകൾ ഇല്ലാതെയാണ് നടപ്പാക്കിയതെന്നും ഇതിനെക്കുറിച്ച് പഠനം നടത്താൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തുടർ നടപടി സ്വീകരിക്കുമെന്നും റോജി എം ജോൺ പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ 400 മീറ്റർ ട്രാക്ക് നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ കായിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മെറിറ്റ് ഡേ അവാർഡ് വിതരണവും നടത്തുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ഓണം വാരാഘോഷം വിദേശ വിനോദസഞ്ചാരികളുടെ കൂടി പങ്കാളിത്തത്തോടെ കൂടുതൽ വിപുലവും ആകർഷകവും ആക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ കാരണം കേരളത്തിൽ ലഹരി മാഫിയയുടെ പ്രവർത്തനം കുറഞ്ഞതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പെരിന്തൽമണ്ണ നിയോജകമണ്ഡല തലത്തിൽ സംഘടിപ്പിച്ച മെഗാ തൂഫാൻ ജനകീയ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൂഫാൻ തുടക്കത്തിലെ ആവേശം മാത്രമാണെന്ന് മാഫിയ കരുതേണ്ടതെന്നും ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിരം സംവിധാനം സജ്ജമാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനതലത്തിൽ ADGP IG റാങ്കിലും ജില്ലാതലത്തിൽ DYSP മാർക്കും തൂഫാൻ ലഹരിവേട്ടയുടെ ഭാഗമായി സ്ഥിര സംവിധാന ചുമതല നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. ലഹരിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് ബോധവൽക്കരണ പരിപാടികൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: രാവിലെ 9:30 പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന വോക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ തുടങ്ങിയ പരിപാടികളിലും മന്ത്രി പങ്കെടുക്കും. തുടർന്ന് ജവഹർ സ്റ്റേഡിയത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജീവിതമാണ് ലഹരി എന്ന സന്ദേശമുയർത്തി കോർപ്പറേഷൻ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സംഗമവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എന്നിവർ ഉൾപ്പെടെയുള്ളവർ ലഹരി വിരുദ്ധ റാലിയിൽ പങ്കെടുക്കും.
0: മലപ്പുറം നഗരത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. സിവിൽ സ്റ്റേഷനിലെ 44 ഏക്കർ ഭൂമി പരമാവധി പ്രയോജനപ്പെടുത്താനും സിറ്റി ഇംപ്രൂവ്മെന്റ് സമഗ്ര വികസന പദ്ധതിയുടെ 2ാം ഘട്ട അവലോകന യോഗം തീരുമാനിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. ഞായറാഴ്ച രാത്രി 12:30 അർജന്റീനയും സ്പെയിനും തമ്മിലെ കലാശപ്പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം നാളെ. ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. 2ാം മത്സരം 4 വിക്കറ്റിന് ജയിച്ച് ഇംഗ്ലണ്ട് പരമ്പര 1-1 സമനിലയിൽ ആക്കിയിരുന്നു. ഈ മത്സരത്തോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് BCCI തള്ളി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലാദ്യമായി ചർമ്മം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്കും സ്കിൻ ട്രാൻസ്പ്ലാന്റും ആരംഭിച്ച ശേഷം ആദ്യത്തെ അവയവദാനമാണിത്. അപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കെ മരിച്ച പത്തനംതിട്ട സ്വദേശിയായ ആഷിഖ് വിജയന്റെ ചർമ്മമാണ് ദാനം ചെയ്തത്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലെ വർക്കല ജാമിയ മന്നാനിയിൽ 18ാമത് ബുഖാരി മജ്ലിസിന് ഇന്ന് തുടക്കമാകും. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ മതപണ്ഡിതനും സൂഫിവര്യനുമായ ആതിരാംപട്ടണം KT മുഹമ്മദ് കുട്ടി ഹസ്രത്ത് ആറ്റാശേരി 18ാമത് ബുഖാരി മജ്ലിസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിലെത്തി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം. ഗവൺമെന്റ് ആശുപത്രികൾ രോഗീ സൌഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിര സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: പുറത്ത് നല്ല പെരുമഴയാണ്. ജനൽപ്പാടുകൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങുന്ന ഈ മഴത്തുള്ളികൾക്ക് എന്തോ ഒരു പ്രത്യേക ഭംഗിയുള്ളതുപോലെ. ഈ മഴയത്ത് ഒരു കപ്പ് ചൂട് ചായയും കുടിച്ച് ജനൽ കമ്പുകൾക്കിടയിലൂടെ പിടിച്ച് ദൂരേക്ക് നോക്കി നിൽക്കുമ്പോൾ ഓർമ്മകൾ പിന്നോട്ട് സഞ്ചരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 എന്റെ വായനശാലയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് ഐശ്വര്യയാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും ഒരു പുസ്തകത്തിന്റെ വിശേഷമല്ല, മറിച്ച് നമ്മളിലേക്ക് സ്കൂൾ കാലഘട്ടത്തിലെ ആ പഴയ മഴക്കാലഘട്ടത്തിലേക്ക്, കീറിയ കുടയുമായി നടന്ന ആ ദരിദ്രമായ ബാല്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു മാന്ത്രിക നോവലിനെ കുറിച്ചിട്ടാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ മുട്ടത്ത് വർക്കി 1961 എഴുതിയ നമ്മളിലേക്ക് നെഞ്ചോട് ചേർത്ത് വെച്ച ആ കാവ്യസുന്ദരമായ കൃതി ഒരു കുടയും കുഞ്ഞു പെങ്ങളും. വർഷം ഒരുപാടായി ഇതെഴുതപ്പെട്ടിട്ട്, പക്ഷെ ഇന്നും ആ പേര് കേൾക്കുമ്പോൾ മനസ്സിലൊരു കനൽപാട് പോലെ വന്ന് തൊടുന്ന ചിലതൊക്കെയുണ്ട്. അച്ഛനും അമ്മയില്ലാത്ത ബേബിയും ലില്ലിയും ഒരു ചെറിയ ചെറ്റക്കുടലിൽ ക്രൂരയായ പേരമ്മയുടെ തല്ലും ചീത്തയും കേട്ടിട്ടാണ് ആ രണ്ട് കുട്ടികളും വളരുന്നത്. അവർക്ക് ആകെ കൂടി ഉണ്ടായിരുന്ന ആശ്വാസം പരസ്പരമുള്ള ആ സ്നേഹം മാത്രമായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ആ സംഭവം നടക്കുന്നത്. നല്ല കനത്ത മഴയുള്ള ഒരു ദിവസം. പാവ ലില്ലിക്ക് സ്കൂളിൽ പോകാൻ ഒരു കുട പോലുമില്ല. നനഞ്ഞു വിറച്ചു നിന്ന ആ കൊച്ചു പെൺകുട്ടിയെ കൂടെ പഠിക്കുന്ന ഗ്രേസി എന്ന പണക്കാരിയായ കുട്ടി തന്റെ വലിയ കുടക്കീഴിൽ കയറ്റാൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല ഒരുപാട് പരിഹസിക്കുകയും ചെയ്തു. തന്റെ അനീതയുടെ കണ്ണീർ കാണാൻ ആ കുഞ്ഞു ജ്യേഷ്ഠന് കഴിഞ്ഞിരുന്നില്ല. സങ്കടവും ദീഷ്യവും സഹിക്കാനാവാതെ ബേബി ഒരു കല്ലെടുത്ത് ഗ്രേസിയുടെ നെറ്റിയെറിഞ്ഞ് പൊട്ടിക്കുകയാണ്. അതോടെ നാട്ടിൽ വലിയ പ്രശ്നമായി. പോലീസിനെ പേടിച്ച് ബേബിക്ക് അവിടുന്ന് ഒളിച്ചോടേണ്ടി വന്നു. പക്ഷേ നാട് വിട്ടുപോകുന്ന ആ രാത്രിയിൽ ഇരുട്ടിൽ ഒളിച്ചു നിന്ന് കരയുന്ന അനീതയെ ചേർത്ത് പിടിച്ച് അവനൊരു വാക്ക് കൊടുക്കുന്നുണ്ട്. ലില്ലി, ചേട്ടൻ പോയിട്ട് ഒരുപാട് പണമുണ്ടാക്കി വരും. വരുമ്പോ ചില്ല കൈപ്പിടിയിൽ കുരുവിയുടെ രൂപമുള്ള ഒരു നല്ല ഒന്നാന്തര കുട ഞാൻ നിനക്ക് വാങ്ങിത്തരാം. ഒരു പക്ഷേ ആ ഒരു വാക്കിലായിരിക്കണം പിന്നീട് ജീവിച്ച നാളുകൾ അത്രയും ലില്ലി ആശ്വാസം കണ്ടെത്തിയത്. ആ ഒരു സംഭവത്തിന് ശേഷം ആ കുട്ടികളുടെ ജീവിതം വലിയൊരു കടലായി മാറുകയായിരുന്നു. പേരമ്മയുടെ പീഡനം സഹിക്കാതെ ലില്ലിയും ആ വീട് വിട്ടിറങ്ങി. വിധി അവരെ രണ്ട് ദിശയിലേക്കാണ് കൊണ്ടുപോയത്. ലില്ലിയെ നന്മയുള്ള ഒരു ഡോക്ടർ ജോൺ ദത്തെടുത്ത് സ്വന്തം മകളെ പോലെ വളർത്തുന്നു. നഗരത്തിലെത്തിയ ബേബിയാകട്ടെ സൗദാമിനി എന്നൊരു സംഗീതാധ്യാപകയുടെ വീട്ടിലെത്തിപ്പെടുന്നു. അവിടെയുള്ളവരുടെ അവഗണനയും ലോകത്തിന്റെ കപടതയും ഒക്കെ അനുഭവിച്ച് ഒടുവിൽ കഷ്ടപ്പെട്ട് പഠിച്ച് ബേബി ഒരു വലിയ ഡോക്ടർ ആവുകയാണ്. വർഷങ്ങൾക്ക് ശേഷം അവർ രണ്ടുപേരും ഒത്തുചേരുന്ന ഒരു ക്ലൈമാക്സ് ഉണ്ട് ഈ ഒരു നോവലിന്. താൻ സർജറി ചെയ്ത് ജീവൻ രക്ഷിച്ച ഒരു യുവതി വലിയൊരു തുക ഫീസായി നീട്ടിയപ്പോൾ ഡോക്ടർ ബേബി അത് വാങ്ങിയില്ല. പകരം ചോദിച്ചത് ഒരു കുഞ്ഞു കുട മാത്രമായിരുന്നു. അവർ ആ കുടയുമായി എത്തുമ്പോൾ അത് വാങ്ങാൻ ലില്ലിയും അവിടെ ഉണ്ടായിരുന്നു. ആ സമ്മാനം കൈമാറിയപ്പോഴാണ് ബേബി ലില്ലിയോട് പറയുന്നത് ആ വന്ന യുവതി മറ്റാരുമല്ല, പണ്ട് ലില്ലിയെ പരിഹസിച്ച തങ്ങളെ തമ്മിൽ അകറ്റാൻ കാരണക്കാരിയായ അതേ ഗ്രേസിയാണെന്ന്. പഴയ വിദ്വേഷങ്ങളെല്ലാം അലിഞ്ഞുപോയ നന്മ നിറഞ്ഞ ആ കുഞ്ഞൊത്തുചേരലിൽ കഥ അവസാനിക്കുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സ് അറിയാതെ ഒന്ന് വിങ്ങിപ്പോകും. എത്രയൊക്കെ കാലം കഴിഞ്ഞാലും എത്രയൊക്കെ വലിയ മാറ്റങ്ങൾ വന്നാലും മനുഷ്യന്റെ മനസ്സിലെ നന്മയും സഹോദര സ്നേഹത്തിന്റെ ആ ആഴവും ഒരിക്കലും മാറില്ലെന്ന് ഈ കൊച്ചു പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മഴക്കാലത്ത് സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങളും ആ ഒരു പഴയ പുസ്തകത്താൽ ഒന്ന് മറിച്ചു നോക്കൂ. അപ്പോൾ ബേബിയുടെയും ലില്ലിയുടെയും ഓർമ്മകളിൽ നമുക്കിനി ഒരു മനോഹരമായ മെലഡി കേട്ടാലോ? തുടർന്നും അടുത്ത ദിവസങ്ങളിൽ നല്ല പുസ്തകങ്ങളുമായി കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടു കൂടി ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയായിരുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.
1: ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട, ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി.
3: കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും റോഡ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
8: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
9: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847779887. മറ്റൊരു നമ്പർ 9846766844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.
1: ധനുമാസ രാവിന്റെ ആദ്യ യാമത്തിൽ വിടർന്ന നീലത്താമരമൊട്ടിന്റെ അഴകും നെയ്ത്തിരിനാളത്തിന്റെ വിശുദ്ധിയും ചേർന്നവൾ, അവൾ ഉണ്ണിമായ. ആളും മേളവും ഒഴിഞ്ഞ ജീവിത ചുറ്റമ്പലത്തിൽ അവൾ തനിച്ചാണ്, അനാഥജന്മം. തിരികത്തുന്ന കണ്ണുകളിലൂടെ അവൾ മാത്രം കാണുന്ന അവളുടെ ഇത്തിരി കിനാക്കൾ, അതിൽ മുഴുവൻ നിറങ്ങളുടെ ഉത്സവമാണ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ. BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്ത് പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 20 സംസ്ഥാനങ്ങളിലായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലന്ധറിൽ നിന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റെയിൽവേയിൽ ദ്രുതഗതിയിലുള്ള പരിവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഗട്ടിലെ BSFന്റെ 18th ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർവഹിക്കും. അതിർത്തി മേഖലയിലെ സുരക്ഷാ നടപടികൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് സിലിഗുരിയിൽ അദ്ദേഹം യോഗം വിളിച്ചു ചേർക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. എസ്റ്റോണിയയിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പിന്തുണയോടെ ഇന്ത്യയുടെ ഡിജിറ്റൽ ശേഷിയും ലോകോത്തര ഉൽപാദന മികവും സംയോജിപ്പിക്കുന്നത് ഇന്ത്യ എസ്റ്റോണിയ ഉഭയകക്ഷി ബന്ധത്തിന് പുതിയ ദിശ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: This reform journey over the last decade has made India a very attractive long-term investment destination. We have today, in the last two decades or so, about a trillion plus as foreign direct investment, apart from whatever is invested in our stock markets, at an annual run rate currently of about $100 billion.
0: പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമായി. ഇറാന്റെ തെക്കൻ പ്രവിശ്യയായ ഹോർമോസ്ഗാനിലെ പാലങ്ങൾക്ക് നേരെ രാത്രി US വ്യോമാക്രമണം നടത്തിയതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നുള്ള ഇറാനിയൻ തീരദേശ നഗരമായ ബന്ദർ ഖമീറിലാണ് ആക്രമണമുണ്ടായത്. മറുപടിയായി ഖത്തർ, കുവൈത്ത് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറേയും അദ്ദേഹം സന്ദർശിക്കും. ബുധനാഴ്ച കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പനാമ വിദേശകാര്യമന്ത്രി വ്യാഴാഴ്ച ഇന്ത്യയിൽ നിന്ന് മടങ്ങും. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. ജൻവിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടി സ്വീകരിച്ചു. 600 രൂപ പിഴ അടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ്

0: 7000 രൂപ പിഴയും ഒരു ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഗുരുസേവയിൽ അരനൂറ്റാണ്ട് തികയുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ഇന്ന് നടക്കും. സച്ചിദാനന്ദ സ്വാമികൾ വർക്കല ശിവഗിരി മഠത്തിൽ ചേർന്നിട്ട് ഇന്ന് 50 വർഷം തികയും. അനുമോദന ചടങ്ങ് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. 22,000 രൂപ തുടക്കത്തിൽ നിക്ഷേപിച്ചാൽ പ്രതിമാസം 25 ലക്ഷം രൂപ വരുമാനം ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ചർച്ചകൾ സുഗമമായി പുരോഗമിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് അമേരിക്ക നൽകിയിരുന്ന ഇളവ് അവസാനിച്ച സാഹചര്യത്തിൽ തുടർ നടപടികൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാക് അധീന ജമ്മുകശ്മീർ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ജമ്മുകശ്മീരിലും ലഡാക്കും ഉൾപ്പെടുന്ന മുഴുവൻ കേന്ദ്രഭരണ പ്രദേശവും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി.
2: Construction work has rapidly progressed. First section will be opened in 2027 itself. Therefore, both sides agreed to start the operations with Indian high-speed train. Signaling equipment has been ordered accordingly and is in line with international specifications. No Japanese offer was received in this context. The project execution is in line with the common goal of starting the high-speed train project at the earliest.
0: കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ലോകകപ്പ് ഫുട്ബോളിലെ 3-ാം സ്ഥാനക്കാരെ നാളെ അറിയാം. നാളെ പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20-ന് നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് BCCI. പരമ്പരയ്ക്ക് ശേഷവും രോഹിത് ടീമിൽ തുടരുമെന്നും വിരമിക്കലുമായി ബന്ധപ്പെട്ട് ബോർഡിൽ യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ലെന്നും BCCI സെക്രട്ടറി ദേവജിത് സൈക്യ വ്യക്തമാക്കി. രാജ്യത്തെ കായിക മേഖലയിൽ ഹോക്കിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹോക്കി ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള രാജ്യവ്യാപക പരിശീലന ശില്പശാലകൾക്ക് ഇന്ന് തുടക്കമാകും. രാജ്യത്തുടനീളമുള്ള ഹോക്കി പരിശീലകരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുകയും പരിശീലനത്തിന് കൃത്യമായ ഘടന രൂപീകരിക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. BBG റാംജി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കുള്ള പരിശീലന പരിപാടി കാസർഗോഡ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മനുഷ്യന്റെ അവകാശമാക്കി മാറ്റാനും ജീവിത സൂചികയിൽ മാറ്റം വരുത്താനും തൊഴിലുറപ്പ് നിയമത്തിന് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ നുസേറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ വിലാപയാത്രയ്ക്ക് നേരെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 22 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ ഇരുവിഭാഗവും വെടിനിർത്തൽ കരാറിലെത്തിയിരുന്നെങ്കിലും ഗാസയിൽ ഇപ്പോഴും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ തുടരുകയാണ്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിലെ 3-ാം സ്ഥാനക്കാരെ നാളെ അറിയാം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും.

യെസ് ഗുഡ് മോർണിംഗ്. ഇതിൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് ആർജെ നിതിനാണ് നിങ്ങളോടൊപ്പം. അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ ഇന്ന് ഗ്രീറ്റിംഗ്സ് തുടങ്ങുകയാണ്. എല്ലാവർക്കും ഗ്രീറ്റിംഗ്സിലേക്ക് ഹാർദവമായ സ്വാഗതം ഞാൻ നേരുകയാണ്. ഞാൻ പലപ്പോഴും, അതായത് തളർന്നു പോകുന്ന സമയത്ത്, അതായത് പല പ്രശ്നങ്ങളിലൊക്കെ പെട്ടു പോകുന്ന സമയത്ത് എന്നിലേക്ക് കുറേ കൈകൾ വരാറുണ്ട്. അതായത് ആശ്വാസത്തിൻ്റെ കുറേ കൈകൾ. അതെ, ഒന്നുകിൽ അതെൻ്റെ അച്ഛൻ്റെ ആവാം, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ആവാം, അല്ലെങ്കിൽ എൻ്റെ കസിൻസിൻ്റെ ആവാം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആവാം. അങ്ങനെ പല പല കൈകളും എന്നെ തൊട്ട് തലയോടി പോയിട്ടുണ്ട്, അതായത് ഒരു ആശ്വാസം എന്ന രീതിയിൽ. ഇതേപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് ആശ്വാസമായിട്ട് കുറേ കൈകൾ വന്നിട്ടുണ്ടായിരിക്കും. ഒന്ന് നിങ്ങളുടെ അച്ഛൻ്റെ ആവാം, അമ്മയുടെ ആവാം, ഫ്രണ്ട്സിൻ്റെ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണറെ ആവാം. അങ്ങനെ പല കൈകളും, അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ആർക്കിലൊക്കെ ആശ്വാസമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കൂ. അതിനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544-7001-2. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കൂ. അപ്പോൾ നിങ്ങളുടെ കോളുകൾക്കായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്ക് രണ്ട് പാട്ടായിക്കെട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ പാട്ട് കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ, നമുക്ക് പാട്ട് കേൾക്കാം.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: ആടിമാസം ഒന്നുകൂടി ഫ്രഷ് ആയി.
0: ഫ്രഷോ?
3: ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
8: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം! രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
9: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
10: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ചെയ്യൂ എന്റെ റേഡിയോ 91.2.
1: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് കൂടെ ഉള്ളത് അർജുൻ നിധിനാണ്. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, ഈ നമ്മൾ പലപ്പോഴും പലരുടെയും ഒക്കെ ഒരു സമാധാനത്തിൻ്റെ പ്രതീകമാണ്. സമാധാനത്തിൻ്റെ പ്രതീകം എന്ന് പറഞ്ഞാൽ അവരെ സമാധാനിപ്പിക്കുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട്, മാറും പലപ്പോഴും. അപ്പം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, നമ്മൾ ഓക്കെ എൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കും ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്ന സമയത്ത് ഓക്കെ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ഞാനൊരു ഒറ്റ മോനാണ്, അപ്പോൾ ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്നൊക്കെ. പക്ഷേ സ്നേഹത്തിൻ്റെ ചില വാക്കുകളിലൂടെ എനിക്ക് ഒരു ആശ്വാസം പകർന്നുണ്ട് പലരും. ഇപ്പം അവിടെ കുഴപ്പമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ, എനിക്ക് സവറയിലോ കാശുമായിട്ടൊന്നും കാണില്ലായിരിക്കും, പക്ഷേ എന്നിരുന്നാൽ കൂടി ആ ഒരു വാക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഒരു ഒരു ബൂസ്റ്റപ്പാണ് പലപ്പോഴും. അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഒരു സപ്പോർട്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടോ എന്നാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നിങ്ങളിതിനായിട്ട് വിളിക്കൂ, വിളിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാനിങ്ങനെ കാത്തിരിക്കുന്നത്, നിങ്ങളുടെ കോളുകൾക്കായിട്ട് കാത്തിരിക്കുകയാണ്. ഇൻ കേസ് ഇനി നിങ്ങൾക്ക് വിളിക്കാനായിട്ട് നമ്പർ അറിയത്തില്ലെങ്കിൽ ഞാൻ നമ്പർ പറഞ്ഞുതരാം. 9544700092. വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഞാൻ ഇന്നുകൂടെ പറയാം, 9544700092. അപ്പോൾ വേഗം വിളിച്ചോളൂ. ഇതാ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: വിനീത്.
1: എവിടുന്നാണ് വിളിക്കുന്നത്?
2: കാസർഗോഡ്.
1: കാസർഗോഡ്. വിനീത, ഇന്നത്തെ ടോപ്പിക് എന്താണെന്നറിയോ? വിനീനെ
2: കേട്ടിരുന്നു.
1: ആ അപ്പോൾ വിനീതേ, വിനീത് ആർക്കെങ്കിലും ഇതേപോലെ ഒരു ഒരു സ്നേഹസ്പർശമായിട്ട് മാറിയിട്ടുണ്ടോ? ഒരു സഹായം അല്ലെങ്കിൽ ഒരു ഒരു ഒരു ചേർത്ത് നിർപ്പായിട്ട് നിന്നിട്ടുണ്ടോ
2: ആരെങ്കിലും
1: ജീവിതത്തിൽ?
2: ഫ്രണ്ട്സിന്റെ
1: അടുത്ത്. വിനീതിന് ആരെങ്കിലും ഇതേപോലെ വന്നിട്ടുണ്ടോ വിനീതിന്റെ ഒരു ആശ്വാസമായിട്ട്?
2: വന്നിട്ടുണ്ട്.
1: പെട്ടി നിൽക്കുന്ന സമയങ്ങളിൽ പറയാ, ആരാണത്? ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഏത് സമയത്താണ് ഇങ്ങനെ വന്നത് ഒരാശ്വാസമായിട്ട്?
2: നമ്മളൊരു ഡൗൺഫോളിലെല്ലാം കൂടെ
1: നിൽക്കുന്നുണ്ടായിരിക്കും. തിരിച്ചു അങ്ങനെയാണോ അവരുടെ
2: അടുത്ത്? നമ്മളോട് കാണിക്കണം, അതേപോലെ കാണിക്കണല്ലോ.
1: തിരിച്ചു കാണിക്കണം. ഇൻ കേസ് ഇനി കാണിച്ചില്ലെങ്കിലും തിരിച്ചു കാണിക്കുവോ?
2: പിന്നെ തീർച്ചയായും
1: കാണിക്കല്ലേ. ഒരു നല്ലൊരു മനസ്സിനുടമയാണ് വിനീത് അല്ലേ? ഓക്കെ വിനീത്, എന്തൊക്കെയുണ്ട് വിശേഷം? എന്തിന്റെ എക്സാം ആണ് വിനീത് ഇന്ന്?
2: പി
1: എസ് സിയുടെ. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ
2: വിനീത്?
1: ഓക്കെ വിനീത്, ആ പരീക്ഷ നല്ല വൃത്തിക്ക് എഴുതട്ടെ എന്ന് ആശംസിക്കുകയാണ്.
2: ഓക്കെ,
1: പരീക്ഷ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെലവുണ്ടോ? പ്രിലിംസ് ആണോ ഇത്? അതോ പ്രിലിംസ് ആണോ? പ്രിലിംസ്. ഓക്കെ, അപ്പൊ അപ്പം വിനീത് ലിസ്റ്റ് വീഴട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്.
2: ഓക്കെ,
1: നമുക്ക് ചെലവ് ചെയ്യണേ, നമ്മളൊരു ചെലവിന് വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തിരിക്കും കേട്ടോ.
2: ഓക്കെ
1: ശരി വിനീതേ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. ശരി. അപ്പോൾ വിനീതായിരുന്നു നമ്മളെ വിളിച്ചിരുന്നത്. വിനീത്, വിനീതിനിപ്പം വിനീതിനെ സഹായിച്ചില്ലെങ്കിൽ കൂടി വിനീത് അങ്ങോട്ട് എല്ലാവരും സഹായിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ ആയിരിക്കണം എല്ലാവരും കേട്ടോ. കാരണം നമ്മളടുത്ത് പെരുമാറുന്ന രീതി തന്നെ നമ്മൾ തിരിച്ച് പെരുമാറണമെന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ് കേട്ടോ. ഇപ്പം നമ്മൾ നമ്മുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്നൊരടുത്ത് ഇന്ന് മോശമായിട്ട് പെരുമാറി എന്ന് കരുതി നമ്മളും തിരിച്ച് മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അയാൾ നമ്മളായിട്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ലാതായിപ്പോൾ. അപ്പോൾ ആ കാര്യം പറഞ്ഞു നമുക്ക് ഒരു പാട്ടിലേക്ക് പോകാം, പാട്ട് കേട്ട് നമുക്ക് തിരിച്ചുതരാം. അപ്പോൾ നിങ്ങൾ വിളിക്കാനുള്ള നമ്പർ ഓർത്ത് വെച്ചോ, 9544700092. ഇപ്പം നമുക്ക്

0: യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെയാണ്. ഇത് എൻ്റെ റേഡിയോ 81.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഞാൻ വിചാരിച്ചു ഒരു രണ്ട് മൂന്ന് പാട്ടായി കഴിഞ്ഞ് ഞാൻ ഒരു ചായ കുടിച്ചിട്ട് തിരിച്ച് വന്നിട്ട് കയറാം. പക്ഷേ എനിക്കൊരു മെസ്സേജ് വന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെ കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് നന്ദനയാണ്. ജീവിതത്തിൽ ചില സമയങ്ങൾക്ക് നമുക്ക് ചില സമ്മാനങ്ങൾക്ക് ഒക്കെ വിലയിടാൻ കഴിയില്ല. അതിലൊന്നാണ് ഹൃദയത്തിൽ നിന്നുള്ള നല്ല നല്ല വാക്കുകൾ. അത് കേൾക്കുന്ന ആളിന് മാത്രമല്ല പറയുന്ന ആളിനും സന്തോഷം നൽകുന്ന ഒന്നാണ്. അതൊരു അനുഗ്രഹമാണെന്നാണ് നന്ദന പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്. നമ്മൾ ഇന്നത്തെ ഈ തിരക്കേറിയ ഈ ലോകത്ത് നമ്മൾ എന്തൊക്കെയോ നേടാനുള്ളൊരു ഓട്ടോ, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പലപ്പോഴും നമ്മളെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് എന്താണ് അല്ലെങ്കിൽ അവരോടൊരു വാക്ക് സംസാരിക്കാൻ പോലും നമ്മൾ മടി കാണിക്കും. കാരണം നമ്മൾ എന്തൊക്കെയോ നേടാനുള്ളൊരു ഓട്ടോവാണ്. അതിൻ്റെ ഇടയ്ക്ക് തൊട്ടടുത്ത് നിൽക്കുന്നവന് ഏത് രീതിയിലാണ് പോകുന്നത്, അവൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് പോലും നമ്മൾ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരവസ്ഥയാണ്. അവന് ഓക്കെ ആണോ? പലരും ഇന്ന് കണ്ട പലരും നമ്മൾ ചില പെട്ടെന്നായിരിക്കും പലരുടെയും മരണങ്ങൾ നമ്മൾ അറിയുന്നത്, ആത്മഹത്യകളൊക്കെ. കാരണം ഡിപ്രഷനിലോട്ട് പോകുന്ന പലരുമുണ്ട്, നമ്മളതൊന്നും അറിയുന്നില്ല. നമ്മൾ ഒന്ന് സംസാരിച്ചാൽ മാത്രമല്ലേ നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആടെ എന്താണ് അയാൾ അനുഭവിക്കുന്ന പ്രശ്നം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാവുള്ളൂ. നമ്മളിങ്ങനെ സംസാരിക്കാതെ പോകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. പക്ഷേ ആ ഓട്ടത്തിനിടയിൽ മറ്റൊരാളുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. കാരണം നമ്മൾ മറന്നു പോകുന്ന ചില കാര്യങ്ങളാണ് പലപ്പോഴും മറ്റൊരാൾക്ക് ഏറ്റവും വലിയ ആശ്വാസമാകുന്നത്. ഈ സംസാരിക്കുന്നതിലൂടെ ഒരു ആശ്വാസം കിട്ടുന്നെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ ഒരാൾക്ക്. നമ്മുടെ ഇതൊന്നും ഒന്നും പോകുന്നില്ല. പക്ഷേ ഒരാളുടെ മനസ്സ് മനസ്സിലാക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, ഇപ്പം നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: എൻ്റെ പേര് കിച്ചു എന്നാണ്.
0: കിച്ചു
1: കരുനാഗപ്പള്ളിന്നാണ്.
0: ആ കരുനാഗപ്പള്ളി, നമ്മുടെ നാട്ടുകാരൻ, പറഞ്ഞോളൂ.
1: ബ്രോ, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്.
0: ആ കൂട്ടുകാർക്ക് വേണ്ടി. കൂട്ടുകാരുടെ പേരൊക്കെ പറയുമോ?
1: എന്റെ കൂട്ടുകാരന്റെ പേര് അനന്തു എന്ന് പറയുന്ന ഷാപ്പൻ, പിന്നെ അരുൺ, പിന്നെ നന്ദു.
0: നന്ദു, കിച്ചു, നമ്മുടെ ഇന്നത്തെ ഒരു വിഷയമുണ്ട് ഈ ഗ്രീറ്റിംഗ്സിൽ. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൊക്കെ ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് ഒരു സഹായം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ആശ്വാസം എന്ന രീതിയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ കിച്ചുവിന്റെ ജീവിതത്തിൽ?
1: ഉണ്ട്, ഉണ്ട് ബ്രോ, ഉണ്ട്.
0: ആ എന്താണ് ആ അനുഭവം ഒന്ന് പങ്കുവെക്കും ഞങ്ങളോട്ട്.
1: എന്റെ പ്രോപ്പർ സ്ഥലം എന്ന് പറയുന്നത് തമിഴ്നാടാണ്.
0: തമിഴ്നാട്.
1: എനിക്ക് അച്ഛനും അമ്മയും ആരും ഇല്ല. എന്നെ നോക്കുന്നത് എന്റെ ഈ പറഞ്ഞ മൂന്ന് കൂട്ടുകാരാണ് എന്നെ നോക്കുന്നത്.
0: ഓക്കെ.
1: അപ്പൊ ഇവരാണ് ഇവരുടെ വീട്ടിലാണ് ഞാൻ കിടക്കുക എല്ലാം ചെയ്യുന്നത്. എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ട്, പക്ഷെ ഞാൻ അവിടെ ഒറ്റയ്ക്കാണ്. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരുടെ വീട്ടിലാണ്, അമ്മാരെന്നെ വീട്ടിലൊറ്റയ്ക്ക് വിടത്തില്ല. അവരുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നതും എല്ലാം.
0: കൂടെ ഇങ്ങനെ കൊണ്ട് കിടക്കുകയാണല്ലേ ഫ്രണ്ട്സ്?
1: ആ, അവര് എന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല, തനിയെ വിട്ടിട്ടില്ല. ഈ എന്റെ അമ്മ മരിച്ചിട്ട് ഇപ്പൊ 5 വർഷമായി. ഈ 5 വർഷവും ഞാൻ ഈ കൂട്ടുകാരുടെ കൂടെ
0: തന്നെ. ആണല്ലേ. കിച്ചനോളം ഭാഗ്യമുള്ള ഒരാൾ വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ.
1: വേറെ ഇല്ല, ഇത് പറയുമ്പോ നല്ല സന്തോഷത്തോടെ ഞാൻ പറയുന്നത്.
0: അതല്ലേ. അപ്പോൾ കിച്ചു ആർക്കെങ്കിലും ഇതേപോലെ ഒരു ഒരു സഹായമായിട്ട് മാറിയിട്ടുണ്ടോ? അതായത് ആരെങ്കിലും ഏതെങ്കിലും ഫ്രണ്ട്സ് ഇതേപോലെ വിഷമത്തിന്റെ ഒരു വക്കിൽ നിൽക്കുമ്പോൾ ഒരു ആശ്വാസം എന്ന രീതിയിൽ കിച്ചു ചെന്നിട്ടുണ്ടോ?
1: ഉണ്ട്, പല പല ഘട്ടങ്ങളിലുണ്ട്.
0: ഉണ്ടല്ലേ. അപ്പോൾ
1: എന്തെങ്കിലും
0: ചെയ്യണം അല്ലേ?
1: പിന്നെ
0: അപ്പൊ വിളിച്ചില്ല, ഒരുപാട് സന്തോഷം കിച്ചു കേട്ടോ.
1: ഓക്കെ.
0: പിന്നെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു കിച്ചു? സുഖമായിട്ട് പോകുന്നല്ലേ. ഓക്കെ, എന്തായാലും കിച്ചുവിന് എന്തായാലും നമ്മൾ എല്ലാവിധ ആശംസകളും നേരുകയാണ് കേട്ടോ. സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ഇത് നമുക്ക് മറ്റൊരു കോളും കൊണ്ട് നമുക്ക് ആ കോളിലോട്ട്, പക്ഷെ ആ കോൾ കട്ടായിരിക്കാണ്. എന്തായാലും നമുക്ക് കുറച്ച് പാട്ട് കേട്ട് തിരിച്ചു വരാം. കിച്ചു നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു കളഞ്ഞു. ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം.
2: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എൻ്റെ റേഡിയോ 91.2.

0: യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിലുള്ളത് അർജുനീതിനാണ്. അപ്പോൾ നമ്മൾ വിഷയമൊക്കെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതാണ്, എൻ്റെ ഒരു അതായത് എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്ന സമയത്ത്, അതായത് ഞാൻ ഇങ്ങനെ പെട്ടിരിക്കുന്ന പറയാം, നമുക്ക് കൂടെ ഓടാനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ നിൽക്കാനോ ഒന്നും ആരുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇങ്ങനെ വിചാരിച്ചു. പക്ഷേ അങ്ങനെ നിന്നില്ലെങ്കിൽ പോലും ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത്, അതായത് ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് പിന്നെ ചെക്കപ്പിനായിട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു സമയം വരുമല്ലോ, ആ ഒരു സമയത്ത് നമ്മളെടുത്ത് വന്ന് ചോദിക്കും, ഇതുകൊണ്ട് എടാ നാളെ നാളെയാണ് പോകുന്നത് എന്നൊക്കെ അറിയുമ്പോൾ അവർ വരും, വന്നിട്ട് ചോദിക്കും, എടാ നാളെ പോകാൻ വണ്ടിയുണ്ടോ, കാറുണ്ടോ, പോകാൻ എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടോ. എനിക്ക് ചിലപ്പോൾ അവരെ ക്യാഷ് കാണത്തില്ലായിരിക്കും, എന്നിരുന്നാലും കൂടി അവർ നമ്മുടെ അടുത്ത് ചോദിക്കും, എടാ എങ്ങനെയാ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് ചോദിക്കും. അപ്പം നമ്മൾ പറയാം കുഴപ്പമില്ല. പക്ഷേ നമ്മൾക്ക് ആ ഒരു ചോദ്യം ശരിക്കും നമുക്ക് ഒരു ആശ്വാസമാണ്. ആ ഒരു സമയത്ത് അവർ ചിലപ്പോൾ നമ്മളെ സഹായിക്കും, നമുക്ക് ഒരു കോൾ ഉണ്ട്, കഥ പറയാൻ സമ്മതിക്കുന്നില്ല, എന്ത് ചെയ്യും, നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ ചേച്ചി.
1: പറഞ്ഞോളൂ ചേച്ചി എന്ന് പറഞ്ഞ
0: പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വിഷയം എന്താണെന്നറിയാവോ? എന്നാ പറഞ്ഞോളൂ, അതിനെ കുറിച്ച് പറയൂ.
1: ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഇതിൽ നമ്മൾ ആരെയും വേദനിപ്പിക്കാതിരിക്കുന്നതാണ്, ആ ഒരു സബ്ജക്റ്റാണ് നിങ്ങളുടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നെട്ടോട്ട് ഓടുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ളതിനെ ഒന്നും ശ്രദ്ധിക്കാതെ കാശിന്റെ പിന്നാലെ ഓടിപ്പോകുന്ന ഒരു സബ്ജക്ട്, അത് മറ്റുള്ളവരെ വേദനിപ്പിക്കും.
0: അത് മാത്രമല്ല ചേച്ചി, ഇപ്പൊ നമുക്കിപ്പോ ഒരു പ്രശ്നം വരുവാണെങ്കിൽ നമ്മുടെ കൂടെ ഒരാൾ നിൽക്കും, അങ്ങനെ ആരും നിന്നിട്ടുണ്ടോ ചേച്ചിയുടെ ജീവിതത്തിൽ?
1: എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞ, എന്റെ ഹസ്ബൻഡ് മരിച്ചിരുന്ന 6 വർഷമായി. പിന്നെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്തത് എന്റെ മോളും എന്റെ ഫാമിലി ഫ്രണ്ടും എല്ലാമായ എന്നെക്കാട്ടി

0: പിന്നെ അദ്ദേഹം കൂട്ട് രണ്ട് അഞ്ചു പേരുണ്ട്. ഈ അഞ്ചു പേരും എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും എന്റെ ജീവിതത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയ വ്യക്തികളാണ്. അപ്പം അവര് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞാൻ ഇനി എത്ര ഉന്നതങ്ങളിൽ ചെന്നാലും ഞാൻ അവരെ എന്നും ഓർക്കും. അപ്പൊ എനിക്ക് ഉന്നതങ്ങളിലൊന്നും പോവണ്ട, ദൈവാനുഗ്രഹം കൊണ്ട് ഉള്ളത് കൊണ്ട് ആരെയും വേദനിപ്പിക്കാതെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ നെട്ടോട്ടോടും. നമ്മളെല്ലാവരും നമുക്ക് ഇന്ന് ജീവിക്കണമെങ്കിൽ രണ്ടുപേര് ജോലിക്ക് പോയാൽ പോലും ജീവിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കും നമ്മുടെ ലൈഫൊക്കെ.
1: അതെ,
0: നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച് ഈ തലമുറയ്ക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച് നമ്മുടെ ജീവിത ശൈലികൾ മാറി, നമ്മുടെ ചുറ്റുപാടുമുള്ളതെല്ലാം മാറിക്കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമുക്ക് സാധനങ്ങളുടെ ഒക്കെ വില കൂടി വന്നപ്പോൾ ഒരാൾ കൊണ്ടിരുന്ന വരുമാനം കൊണ്ട് എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ രണ്ടുപേര് ജോലിക്ക് പോയാൽ പോലും ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ആൾക്കാരെല്ലാം എങ്ങനെ ക്യാഷ് ഉണ്ടാക്കണം, ഏത് രീതിയിൽ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കാം എന്നുള്ള രീതിയിൽ ആരെയും ആരും ശ്രദ്ധിക്കാറില്ല. അയൽബന്ധങ്ങളില്ല, ബന്ധുക്കളോടുള്ള പെരുമാറ്റങ്ങളെല്ലാം വളരെ ഇതാണ്, തുച്ഛമായ രീതിയിൽ സംസാരിക്കാറുള്ളൂ. അങ്ങനെ ഒരു പകുതി കാലഘട്ടങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒരു വിവാഹ ആൾക്കാർ ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് നമ്മൾക്കെല്ലാം വേണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ഇവിടെ നിന്ന് ഒറ്റപ്പെട്ടു പോകേണ്ടവരാണ്. ഒന്നും നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. ഇവിടെയുള്ള ജീവിതം നമുക്ക് ശാശ്വതമല്ല. ഇതെല്ലാം ഉപേക്ഷിച്ച് ശൂന്യതയിൽ നിന്ന് ശൂന്യതയിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ എന്ന് ഒരു വിവാഹം ചിന്തിക്കുന്നു.
1: അല്ല ചേച്ചി, ഇതേപോലെ ഇതേപോലെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട്സിന് ഇപ്പോൾ ഒരു പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും അറിയാത്ത ഒരാൾക്ക് ഒരു പ്രശ്നം വരുന്നു, നമ്മളിപ്പോൾ അയാളോട് സംസാരിക്കുമ്പോഴാണ് ആ ഇന്നൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അയാൾ ഒരു വിഷമഘട്ടത്തിലേക്ക് ഇങ്ങനെ ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാവുമ്പോൾ ചേച്ചി അവരുടെ കൂടെ നിന്നിട്ടുണ്ടോ? അതാണ്
0: തീർച്ചയായിട്ടും എന്റെ 10 വയസ്സ് 10 വയസ്സിൽ 6 വയസ്സ് സമയം തൊട്ടേ എന്റെ മാതാപിതാക്കൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, ഞങ്ങളെ മാതാപിതാക്കൾ എന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് ഈശ്വരൻ കഴിഞ്ഞ അവർ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. പക്ഷെ എന്റെ കുഞ്ഞിലേ തൊട്ട് ഒരു 10 വയസ്സായപ്പോഴേ ഞാൻ എല്ലാ ഫ്രണ്ട്ഷിപ്പും നിലനിർത്തി. എന്ന് വെച്ചാൽ പരസ്പരം കൂട്ടുകാർ തമ്മിൽ വഴക്കുണ്ടായാലും ഞാൻ അവരോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും, അവരെ സമാധാനപ്പെടുത്തും. ചെറിയൊരു കൗൺസിലിംഗർ ആയിരുന്നു ഞാൻ കുഞ്ഞിലേ തൊട്ട്. അപ്പൊ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. അപ്പൊ പിന്നെ എന്റെ ലൈഫില് ഞാൻ വളർന്ന കൗമാരവും യൗവനവും എല്ലാം നല്ലത് മാത്രമേ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ എനിക്ക് 42 വയസ്സുണ്ട്. ഈ സമയത്തും ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു. എന്റെ വീടിന്റെ മുറ്റത്ത് ഒരാൾ സാധനമായിട്ട് വന്നാൽ അവരുടെ ദുഃഖങ്ങൾ അവരെന്നോട് പങ്കുവെച്ച് പോയി കഴിഞ്ഞ ആ വ്യക്തി ഈ ലൊക്ക എന്റെ വീടിനടുത്ത് ഏത് ലൊക്കാലിറ്റി വന്നാലും അവരെന്നെ വന്ന് കാണാതെ പോകത്തില്ല. അപ്പൊ ഞാൻ അവർക്ക് ഭക്ഷണം വേണേ ഭക്ഷണം കൊടുക്കും, എല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായം ഞാൻ ചെയ്തു കൊടുക്കും. തിരിച്ചു കിട്ടുമെന്നും പറഞ്ഞ് നമ്മൾ ആരും ആർക്കും ഒന്നും ചെയ്യരുത്, അത് വേറെ വഴി കിട്ടും. പിന്നെ ഇപ്പൊ മെസ്സിയുടെയും റൊണാൾഡോയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പലരും ഇഷ്യൂസ് ഉണ്ടാക്കുന്നു. ഈ ഫ്രണ്ട്ഷിപ്പ് തന്നെ ഇപ്പൊ ഇല്ലാന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. ഈ കളിക്കാർ അവർ രണ്ട് ഭയങ്കര ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്, പക്ഷെ ഇതിന്റെ പേര് ചൊല്ലി
1: അല്ല. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടോ? അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നുണ്ട്?
0: ഉണ്ടാവുന്നു. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഇപ്പൊ പറയാം. ഒരു കുട്ടി നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരുന്നയാ, പി എസ് സി നഴ്സിംഗിന്റെ റിലേഷൻ ആണ് കുട്ടി, നല്ല പഠിക്കുന്ന കുട്ടിയാണ്. പോയി കഴിഞ്ഞപ്പോൾ അവിടെ 2ാമത്തെ വർഷമാണ് കുട്ടി, 4 ലക്ഷം രൂപയോളം ചെലവാക്കി. നിസ്സാരമായ റൊണാൾഡോയും മെസ്സിയുടെയും കാര്യം പറഞ്ഞ് ഹോസ്റ്റലിനകത്ത്, പൊളനകത്തുള്ള ഹോസ്റ്റലിനാ പുറത്തു നിന്നാ കുട്ടി പഠിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചു പോയ ഒരു കുട്ടിയാണ്. അപ്പൊ നമ്മള് മെസ്സിയുടെയും റൊണാൾഡോയും കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന എന്താ നമ്മൾ പോലും അറിയത്തില്ല. അവര് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് ഒരുപാട് എടുത്ത് നടക്കുന്നുണ്ട്.
1: അല്ല, അടിയും വഴക്കൊന്നും ഇല്ലാതെ ഒരു നല്ല സൗഹൃദപരമായിട്ടുള്ള
0: അടിയും വഴക്കും ഉണ്ടായ ഒരു കാര്യം പറയുന്നു. അപ്പം അതിനെ പ്രശ്നമായി റൂമിനകത്ത് നിന്ന് നിസ്സാരമായ കാര്യം സംസാരിച്ച് അത് വലിയ ഇഷ്യൂസിൽ അവസാനിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളിയായി അടിയായി ആ കുട്ടി നിമിഷ. അപ്പം ഇവര് സമയം സംസാരിച്ച് നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിരുന്നു, നിമിഷ നേരം കൊണ്ട് ആ കുട്ടിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ വളരെ മോശമായി സംസാരിച്ച് ആ കുട്ടി നല്ല ലൈഫിൽ വളർന്നു വന്നൊരു കുട്ടിയാണ്. അപ്പൊ അതിന് 20 വയസ്സേ ഉള്ളു. അപ്പം അതിനെ ഒന്നും ഇതാക്കാതെ പോസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. ആ കുട്ടി അതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഇനി ജീവിതത്തിൽ ഒരിക്കലും പഠിക്കാൻ പോകില്ല എന്നുള്ള തീരുമാനത്തോടെ തിരിച്ചു വന്നിരിക്കുക. ആരെല്ലാം കുട്ടി ഉപദേശിച്ച് ആരെല്ലാം പറഞ്ഞു, പക്ഷെ അവന്റെ മനസ്സിലേറ്റ മുറിവ് ഒരിക്കലും ആ ഫ്രണ്ട്സുകൾക്കല്ലാതെ അത് മായ്ക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ചില കുട്ടികളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലർ ആത്മധൈര്യത്തോടെ ജീവിതത്തെ നേരിടും, പലരും പല സിറ്റുവേഷനിൽ നിന്ന് വരുന്നവരായിരിക്കാം. ഇപ്പോ തേജോപം ചെയ്യുമ്പോൾ വാക്കുകൾ നമ്മൾ സൂക്ഷിക്കണം. ആ വാക്കുകൾ വളരെ മൂർച്ചയേറിയ വാക്കുകളാണെങ്കിൽ അവരെ ജീവിതം തന്നെ മാറ്റിമറിച്ച് അവര്

0: വേറൊരു സെക്ഷനിലേക്ക് പോയി കഴിയും. അപ്പം ഈ
1: ഈ
0: വഴക്കിട്ട്
1: വാക്കുകൾക്ക്
0: പോകുന്ന
1: അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് തലോടാനും
0: ആ
1: പറ്റും, മുറിവേൽപ്പിക്കാനും ഒക്കും.
0: അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ആ കുട്ടി 1.5 ലക്ഷം രൂപയോളം ആ വീട്ടുകാർ ചെലവാക്കി. നല്ല പഠിക്കുന്ന കുട്ടി, ഫുൾ A+ മേടിച്ചു, +2 മാർക്ക് മേടിച്ചു. ആ ഫ്രണ്ട്ഷിപ്പ് മുഖേന നിമിഷ നേരം കൊണ്ട് ആ കുട്ടി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞതിൽ എന്നേക്കുമായി മാങ്ങി മറന്നില്ലേ. അവനൊന്നും ആകെ ഇമോഷണലാ. അവനോട് അത് സംസാരിക്കുമ്പോൾ അവൻ പറയുന്ന ഒരു വാക്കുണ്ട്, എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാ ഞാൻ മരിക്കും, അതുകൊണ്ട് എന്നെ വിടരുത് എന്നാണ് അവൻ എല്ലാവരോടും പറയുന്നത്. എനിക്കവിടെ ഇഷ്ടമല്ല, ആ ലൊക്കാലിറ്റി ഇഷ്ടമല്ല, കോളേജ് കുഴപ്പമില്ല. അപ്പൊ അവര് പറഞ്ഞ ഹോസ്റ്റല് മാറ്റിക്കൊടുക്കാം, പക്ഷേ അവൻ ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് അവൻ വളരെ ദൃഢമായ വിശ്വാസത്തോടെ, വളരെ വളരെ ഇതായിട്ട് ഇമോഷണൽ ആയിട്ട് അവന്റെ ഇതെന്ന് നോക്കിക്കോണം. എങ്കിൽ അവൻ എല്ലാവർക്കും നല്ല പറഞ്ഞു കൊടുക്കുന്ന ഒരാള്. അപ്പൊ അവന്റെ ആ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ വാക്കുകളാണ് അവനെ നഷ്ടമുണ്ടാക്കിയത്. അപ്പം മെഡ്സിയും റൊണാൾഡോ ഒക്കെ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് അവര് സന്തോഷമായിട്ട് കളിക്കട്ടെ. ഇതിനെ ചൊല്ലി ഒരു ഫ്രണ്ട്ഷിപ്പും നമ്മൾ ഇല്ലാതാക്കരുത്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. ഒരാളുടെ ജീവിതം വെച്ച് ആരും കളിക്കുകയും ചെയ്യും.
1: അതെ, അപ്പോൾ ശരി. അപ്പോൾ ഓക്കെ, ഇന്ന് വിളിച്ചിൽ ഒരുപാട് ഒരുപാട് സന്തോഷം.
0: അപ്പൊ എല്ലാവർക്കും ഗോഡ് ബ്ലസ് യു.
1: ഓക്കെ,
0: എല്ലാവരും നല്ലവരായിരിക്കട്ടെ, നല്ല ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തട്ടെ. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയെന്ന് നമ്മൾ തിരിച്ചറിയുക. ആരെയും ബന്ധിപ്പിക്കാതെ, കഴിയുമെങ്കിൽ ആരെയും ഉപദ്രവിക്കാതെ, നമ്മളെ കൊണ്ട് എന്ത് സഹായം ചെയ്യാൻ പറ്റും എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഈ തലമുറയ്ക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ഓക്കെ ഓക്കെ ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതേപോലെയാണ് ഇപ്പം ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിയും വഴക്കൊന്നും ഉണ്ടാക്കാൻ നല്ല രീതിയിലുള്ള, നല്ല രീതിയിൽ നിങ്ങൾ കളി ആസ്വദിക്കും അല്ലേ? അതാണ് നല്ലത് എപ്പോഴും. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിങ്ങൾക്ക് തെന്നി മാറുന്നു, എന്തൊക്കെയാണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ സഹായിക്കുക, മനസ്സിലാക്കുക മറ്റൊരാളെ, നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ മനസ്സിലാക്കുക. എന്നിട്ട് അവർക്ക് എന്താണോ ആവശ്യം അത് നടത്തി കൊടുക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു കോള് വരുന്നുണ്ട്, കുറേ നേരമായിട്ട് കോള് വന്നുകൊണ്ടിരുന്നായിരുന്നു, കോൾ കട്ടായിപ്പോയി. യെസ്, നമ്മൾ പറഞ്ഞു തന്നത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഒരു ഒരു കൈത്താങ്ങാവാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളതാവുക. നമുക്കിപ്പം പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: ഇത്തരം ക്രീമുകൾ ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
5: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ ഒരു 1.2 സാറ്റർഡേ സ്പെഷ്യൽ പ്രോഗ്രാമായ ഗ്രീറ്റിംഗ്സ് ആണ്. അപ്പോൾ ഗ്രീറ്റിംഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഇതേപോലെ അനുഭവങ്ങളൊക്കെ പറയാനായിട്ട്. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544709092. വേഗം ആയിക്കോട്ടെ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. നോക്കട്ടെ, കോൾ എപ്പോഴേ വരുന്നുണ്ട്, പക്ഷേ കട്ടായി കട്ടായി പോകണം, എന്താണ് നിർത്തില്ല. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങളൊക്കെ ഒരുപാടുണ്ടായിരിക്കും, പക്ഷേ ആ സന്തോഷ നിമിഷങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ഒരുപാട് ആൾക്കാർ കാണും. പക്ഷേ നമുക്കൊരു ഒരു വിഷമ ഘട്ടം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് പേരെ കാണത്തുള്ളൂ. അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴും നമുക്കത് മനസ്സിലാക്കാം, കാരണം ഒരു ഒരു പ്രശ്നം വരുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. നമ്മുടെ ഒരു നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരു സമയത്ത് ഇഷ്ടം പോലെ പേരാണ്, നമുക്ക് അറിയാത്ത ആൾക്കാർ വരെ നമ്മുടെ കൂടെ കാണും ചിലപ്പം അത് ആഘോഷിക്കാനായിട്ട്. പക്ഷെ ഒരു വിഷമമായിട്ടുള്ളൊരു സമയത്ത് നമ്മൾ വീണ്ടും ഒരു കോൾ വരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ആദർശ്.
0: ആദർശ്, ആദർശ് എവിടുന്നാണ് വിളിക്കുന്നത്?
1: കൊല്ലം, കൊല്ലം ജില്ലയിൽ.
0: കൊല്ലം ജില്ലയിൽ നിന്ന് എവിടുന്നാണ്?
1: കൊല്ലം ജില്ല അഞ്ചല്.
0: അഞ്ചല്, ഓക്കെ. ആദർശ, ഇന്നത്തെ വിഷയം എന്താണെന്ന് അറിയുമോ? നമ്മുടെ ഗ്രീറ്റിംഗ്സിൽ അതായത് നമ്മുടെ നമുക്കിപ്പോൾ ഒരു ഒരു വിഷമഘട്ടത്തിൽ നമ്മുടെ കൂടെ ആരിൽ നിന്നിട്ടുണ്ടോ? അതായത് ആദർശനിപ്പം എന്തെങ്കിലൊരു പ്രശ്നം വരുമ്പോൾ ആദർശന് ഒരു സഹായമായിട്ട് ഒരു കൈത്താങ്ങായിട്ട് ആരിൽ നിന്നിട്ടുണ്ടോ ആദർശൻ്റെ കൂടെ? ചിലപ്പോൾ ആദർശൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കാം, ആദർശൻ്റെ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, അല്ലെ അനുജനായിരിക്കാം, പെങ്ങളായിരിക്കാം, അങ്ങനെ ആരിൽ നിന്നിട്ടുണ്ടോ ആദർശൻ്റെ കൂടെ?
1: എന്റെ കൂടെ പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാന് ഒരു ടീച്ചറിനെ അതേപോലെ കണ്ടിട്ടില്ല.
0: റേഞ്ചിലോട്ട് നിൽക്കുവന്ന്.
1: ആ ഓക്കെ ഓക്കെ. ഞാനിവിടെ ഫോറസ്റ്റ് ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പം കേട്ടോ, അതാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. ആ ആദർശ് പറഞ്ഞു വന്ന്, ആദർശിന്റെ ടീച്ചർ.
1: ആ ടീച്ചർ, അതായത് ഇപ്പൊ എന്താ പറയാ, എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത് ആ ടീച്ചർ മാത്രമേ ഉണ്ട് എന്റെ ലൈഫില്.
0: അതായത് ആദർശ് പഠിക്കുന്ന സമയത്തോ? അതായത്
1: ആ പഠിക്കുന്ന സമയത്ത് എന്റെ ലാസ്റ്റ് ഡിപ്ലോമ
0: ആ സമയത്ത് ആദർശിനെ പഠിപ്പിച്ച ടീച്ചറിന്റെ കാര്യമാണോ പറയുന്നത്? ഓക്കെ ഓക്കെ. ആ എന്താണ് ടീച്ചർ, എപ്പോഴാണ് ആദർശിന്റെ കൂടെ നിന്നത്?
1: എന്റെ കൂടെ എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എന്നെ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെന്താ
0: പറയാ,
1: ദൈവത്തിനെ കണ്ടിട്ടില്ല.
0: എന്താണ് ആ മിസ്സിന്റെ പേരെന്താണ്?
1: ബിന്ദുജ മിസ്.
0: ബിന്ദുജ മിസ്, ഓക്കെ. ബിന്ദുജ മിസ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ആദർശനെ വിളിക്കും കേട്ടോ. ഓക്കെ. ബിന്ദുജ മിസിന്റെ വീട് എവിടാ? അടുത്ത് തന്നെയാണോ?
1: മിസ്സിന്റെ വീട് ഇങ്ങനെ.
0: ആ ഓക്കെ, അത് കുഴപ്പമില്ല ആദർശേ. ആ അപ്പോൾ മിസ്സാണ് ആദർശന്റെ കൂടെ നിന്നിരുന്നത് ഇല്ലേ? ഒരു വിഷമഘട്ടത്തില്. ഓക്കെ, അപ്പോൾ ആദർശ് ആരെങ്കിലും കൂടെ നിന്നിട്ടുണ്ടോ ഇതേപോലെ അവരുടെ ഒരു വിഷമ സമയത്ത്, അല്ലെങ്കിൽ അവർക്കൊരു ഒരു താങ്ങായിട്ട് നിൽക്കേണ്ട സമയത്ത് ആദർശ് അവരുടെ കൂടെ നിന്നിട്ടുണ്ടോ?
1: ആ ഞാനെല്ലാവരും പക്ഷേ കുറച്ച് പേരൊക്കെ നിന്നിട്ടില്ല.
0: അതൊന്നും പ്രശ്നമാക്കണ്ട ആദർശേ, എന്നാലും അവർക്ക് ചിലപ്പോ അവര് ചിലപ്പോ മനസ്സിലായി കാണത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ അവർക്ക് അറിയത്തില്ലായിരിക്കും, അങ്ങനെ അതായിരിക്കും. ആദർശ് അതിനെ അതൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. മുതലെടുക്കും അല്ലേ? ആദർശ് എന്ത് ചെയ്യുന്നു?
1: ഓക്കെ,
0: ആദർശിന്റെ കോള് വന്നപ്പോ നമുക്ക് വിജയ് എന്ന് കാണിച്ചു, അതെന്താണ്? വിജയ് ഫാനാണോ? അതെല്ലേ? ഓക്കെ, ഒരു ചെറിയൊരു വിജയുടെ സൗണ്ടിന്റെ ഒരു ഇതൊക്കെ പോലെ തോന്നുന്നുണ്ട് വിജയ് ആദർശന.
1: എവിടെ
0: ചാനലിനകത്ത് സ്കിറ്റിനായിട്ടോ, സ്കിറ്റ് അവതരിപ്പിക്കാനായിട്ടോ?
1: ഇല്ല സ്കിറ്റ് അല്ല,
0: പിന്നെ
1: മിമിക്രി കാകപ്പാട് പറഞ്ഞ ചെയ്തോളാണ് വിജയമ്മന്റെ സൗണ്ട് ആണ്.
0: സൗണ്ട് എടുക്കുവോ?
1: ആ
0: ഞാൻ വേണ്ടി, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഒരു ഒന്ന് ഒന്ന് സൗണ്ട് എടുക്കുവോ?
1: ആ പറയാം. നമ്മുടെ സർക്കാർ സിനിമ ഉണ്ടോ?
0: സർക്കാർ സിനിമ. ആ ആ
1: ആ സിനിമയിലെ ഒരു ഡയലോഗ് പറയാം. ഓക്കെ, മിസ്റ്റർ രണ്ട് വാഴ്ക്കയില് രണ്ടാവത് വിഷയത്തെ പണി രണ്ടാവതരത്തിൽ ഇരിക്കുന്നാണ്ട് രണ്ടിന് പേരെടുത്ത ഓങ്കളുക്ക് മെഡിക്കൽ പാസ് പണി ഇന്റർവ്യൂല സെലക്ട് ആകി നമ്പർ വൺ കൺട്രിയില നമ്പർ വൺ കമ്പനിയില നമ്പർ വൺ സീറ്റിൽ ഇരിക്കുന്ന ഏനൊക്കെ ഉള്ള ഏതോ மறுபடியும் கட்சி ஜெயிச்சாலும் சரி ஒட்டலிபன் ஜெயிக்க விட மாட்டேன். அவரு எந்த தொகுதி நின்னாலும் நாங்க எதிர்த்து நிற்கிற அந்த பிராண்ட்னா கிவி கிவி கிவிச்சு காட்டுறேன்.
0: ഓയ്യോ, കറക്റ്റ് വിജയ്, നമ്മുടെ അങ്ങനെ റേഡിയോയിലേക്ക് വിജയ് സാർ വന്നിരിക്കുകയാണ്. സൂപ്പറായിരുന്നു ആദർശ്, അടിപൊളിയായിരുന്നു. അപ്പൊ ആ അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ പോയതിന്റെ കോമഡി സ്റ്റാർസിൽ?
1: എനിക്ക് ആദ്യം പേടിയൊക്കെ ആയിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ടി വി ഷോയിൽ ആദ്യമായിട്ടാണ് വന്നു.
0: അവര് ഈ സൗണ്ട് കേട്ടപ്പോ എന്ത് പറഞ്ഞു?
1: എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.
0: ആണല്ലേ? ഓ കൊള്ളാം, അടിപൊളി. ഞാനും ഞാനും ഒരു ഫാൻ ആയിരിക്കുകയാണ് ആദർശന്റെ കേട്ടോ. അടിപൊളി, നല്ല രസമുണ്ട്, കറക്റ്റ് അതേ സൗണ്ട്.
1: ഓക്കെ,
0: ശരി, വിളിച്ച് ഒരുപാട് ഒരുപാട് സന്തോഷം ആദർശേ.
1: ഓക്കെ
0: ഓക്കെ, അപ്പോൾ ഇനിയും വിളിക്കണം കേട്ടോ ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക്.
1: ഓക്കെ,
0: ശരി ശരി ആദർശേ.
1: ഓക്കെ,
0: അപ്പോൾ ആദർശായിരുന്നു നമ്മളെ വിളിച്ചത്. ആദർശ് നമുക്ക് വിജയണ്ണൻ്റെ സൗണ്ടൊക്കെ കേൾപ്പിച്ചു തന്നു. ആദർശ് ഒരു വലിയ വിജയ് ഫാനാണെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. വിജയുടെ മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നും പറഞ്ഞു. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ നിന്ന കുറേ ഫ്രണ്ട്സ് കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ ഓക്കെ, നമ്മൾ ടീച്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞില്ല, കാരണം പലയിടത്തും നമ്മുടെ ടീച്ചേഴ്സും പല കുട്ടികളുടെയും കൂടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരു ആവശ്യങ്ങൾ വരുമ്പോഴും ഒക്കെ നമുക്ക് ഒരു സഹായമായിട്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കും, നമ്മളെന്തെങ്കിലും മുഖമൊക്കെ ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ ചോദിക്കും, എന്ത് പറ്റി, എന്താണ് പ്രശ്നം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്ന അങ്ങനെ ടീച്ചർമാരോട് നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം സാറേ.
0: പറഞ്ഞോളൂ ഷാജിക്ക.
2: ഇടയ്ക്ക് കുറച്ച് സമയം ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു, അതുകൊണ്ട് വിഷയം നേരത്തെ വിഷയം
0: തന്നെയാണ്. അതെ, വിഷയം ഒന്നും വരട്ടില്ല.
2: അതായത് പിന്നെ ജീവിതത്തിൽ താങ്ങും തണലുമായിട്ട് എത്തുന്നവര്,
0: അതെ,
2: അല്ലെങ്കിൽ നമ്മുടെ ഉപദേശം കൊണ്ട് മറ്റൊരാൾ നന്നാവുന്ന,
0: അതല്ലേ? അതെ അതെ അതെ അതെ. ഷാജിക്ക് ആരെങ്കിലും കൂടെ നിന്നിട്ടുണ്ടോ ഇതേപോലെ?
2: ഞാൻ ഒത്തിരി ആളുകൾക്ക് വഴികാട്ടിയായിട്ടുണ്ട് ജീവിതത്തിൽ. വിഷമിച്ചിരിക്കുന്ന ചില ആളുകളും നമ്മൾ വലിയ ആളൊന്നും അല്ലെങ്കിലും നമ്മുടെ വാക്ക് കെട്ട് കൊണ്ട് നമ്മുടെ സംസാരം ശ്രവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിനേക്ക് നല്ല രൂപത്തിൽ തിരിച്ചു വന്നത് ഇന്ന് ഓർക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ. അതായത് നമ്മൾ ഏതൊരു കാര്യത്തിനും നിരാശനാവരുത്. ഇപ്പൊ ഞാനിരിക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ പിന്നെ എന്റെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഒരു സുപ്രഭാതത്തിൽ എനിക്കകത്ത് തെറിച്ചുപോയി, അത് നമ്മളിൽ നിന്നും ഇല്ലാതായിപ്പോയെങ്കിൽ ഞാൻ ആ തൊഴിൽ തന്നെ ചെയ്യത്തോളെന്നും പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ലെന്നാണ് എന്റെ ഒരു
0: അഭിപ്രായം.
2: ആ ഞാൻ 33 വർഷക്കാലം ഒരു 33 25 വർഷക്കാലം ഞാൻ ഒരു കമ്പനിയുടെ കൺട്രോളിങ് ഇൻസ്പെക്ടർ ആയിട്ടിരുന്ന ആളാണ്. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ 33 വർഷക്കാലത്ത് മൊത്തത്തിൽ 33 വർഷം ഇവിടെ നിന്ന് ചെന്നൊരു 6 മാസം കഴിഞ്ഞിടം മുതൽ അരുന്നടം വരെ ഹെവി വണ്ടി ഓടിച്ചുകൊണ്ട് നടന്ന ആളാണ്. പക്ഷെ ഇവിടെ 2-വീലറിൽ പോകുന്നത് തന്നെ വളരെ സൂക്ഷിച്ചാ പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാല് അവിടെ നിന്ന് പറയുമ്പോ ഇപ്പൊ എവിടെയെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ നമ്മളെ ഇറങ്ങി കേക്കാണ്ട് കൊടുത്ത അടുത്ത നിയമപ്രകാരം അവര് ഉള്ളത് നോക്കിക്കോളും. ഇവിടെ തമിഴം പറയുന്ന പോലെ അവിടെ വണ്ടി ഓടിച്ച സെൽഫും കിട്ടുവന്നാ ഇവിടെ അതിന് അടി കിട്ടുവാ എന്ന് പറയുന്ന പോലുള്ള കാര്യം. നമ്മളിപ്പോ വളരെ ശ്രദ്ധയോടെ നമുക്ക് 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്, നമ്മളിങ്ങനെ വളരെ ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഒരു പക്ഷേ നിതിൻ കീറിപ്പാഞ്ഞു വരിക വന്ന് ഞാൻ ഇത്ര ശ്രദ്ധിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാൾ വന്ന്
0: അതെ ഓപ്പോസിറ്റ് വരുന്ന ആള് റോങ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് കിട്ടും പിടി.
2: നമുക്ക് റോങ് ആയിട്ട് വന്നാലും കൊണ്ടുവന്ന് നമ്മൾ എത്ര ശ്രദ്ധിച്ചു പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
0: അതെ,
2: ആ അതാണ് ഇവിടുത്തെ ജീവിത രീതി. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരാളിനോട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരാൾ ഒരു ഉപദേശം തന്നാൽ, നമ്മൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ കഴിയും. കാര്യം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യ ചിന്താഗതിയിലുള്ള ആളുകളോ ദൈവപേടിയുള്ളവനോ യാതൊരു കാരണവശാലും പറയത്തില്ല നീ പോയി ബാങ്ക് പൊളിയിടാം, അല്ലെങ്കിൽ വഴിയെ പോകുന്നോട്ടെ സ്വർണം പഠിച്ചു പറിക്കടാ, അല്ലെങ്കിൽ എന്താ പറയുക ഇന്ന് എളുപ്പം കാശുണ്ടാകാൻ നോക്കുന്ന നീ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നൊന്നും ആരും
0: പറഞ്ഞുകൊടുക്കത്തില്ല.
2: ഇല്ല, ഇങ്ങനെ യാഥാർത്ഥ്യ
0: ചിന്താഗതി
2: ഇല്ല. ഈ ലോകം ഭൂമി ഉള്ളിടത്തോളം കാലം ഈ നമ്മൾ പറയുന്ന ഇപ്പം ഇന്ത്യയുടെ കൂട്ടോ എന്റെ കൂട്ടോ ഒക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും 1% ആളുകൾ, 1% കൂടുതൽ പറയുന്നില്ല, ആ ഗണത്ത് വരും നിങ്ങളും ഞാനും. പിന്നെ ഇപ്പം 1 രൂപയ്ക്ക് വേണ്ടി മനുഷ്യനെ കൊല്ലുന്നവരില്ല, അവയവങ്ങൾ ദാനം ചെയ്യുന്നവരില്ല, ഇതെല്ലാം മനുഷ്യനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും ഉള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും പരമകാരുണികനായ ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നല്ല ഒരു ദിവസം ആശംസിക്കുക എല്ലാവർക്കും.
0: ഷാജികയ്ക്കും അതേപോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞങ്ങൾ, എന്റെ റേഡിയോ 91.2 എല്ലാ പ്രേക്ഷകർക്കും.
2: പ്രേക്ഷകർക്കും
0: അപ്പോൾ വിളിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം.
2: ആയിക്കോട്ടെ,
0: ഓക്കെ. അപ്പോൾ ഷാജിക പറഞ്ഞതിനകത്ത് ഒരു കാര്യമുണ്ട്, അതായത് നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ഇപ്പോൾ വണ്ടി ഓടിച്ച് വരുന്ന ആൾക്കാർ ഏത് രീതിയിലാണ് വരുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഇവിടുത്തെ നമ്മുടെ എഡിറ്റർ അരുൺ എന്നെ ഒരു വീഡിയോ കാണിച്ചത്, അതായത് ഒരമ്മയും മോളും കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്, അമ്മയുടെ കയ്യിൽ അങ്ങനെ ഒരു ഫോണുണ്ട്, അമ്മ ഫോണിനകത്ത് നോക്കുകയാണെന്ന് തോന്നുന്നു. ഇവർ പോകുന്നത് ഇടത് സൈഡിൽ കൂടെയാണ് റോഡിൻ്റെ. അപ്പം മോൾ ഇതേപോലെ നടന്നിങ്ങനെ പോയിട്ട് ഒരു ബൈക്കുകാരൻ വരുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചാടുന്നുണ്ട്. മോളിത് കാണുന്നില്ല, മോൾ ഇങ്ങനെ കളിച്ച് കളിച്ച് കൊച്ചു പിള്ളേരല്ലേ, കളിച്ച് കളിച്ചാണ് പോകുന്നത്. അപ്പോൾ ഈ ബൈക്കുകാരൻ്റെ ഇടയ്ക്കോട്ട് കയറുകയും പിന്നെ എന്ത് പറ്റുന്നറിയത്, ഞാൻ അവിടെ വെച്ച് ക്ലോസ് ചെയ്ത് കാരണം എനിക്ക് പിന്നെ കാണാൻ തോന്നിയില്ല. പിന്നെ അവിടെ വെച്ച് ബ്ലററുമാണ് വീഡിയോ. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നടക്കുന്ന റോഡ് സൈഡിൽ കൂടെ നടക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും വലത് സൈഡിൽ കൂടെയാണ് നടക്കേണ്ടത്, നമ്മൾ വലത് സൈഡിൽ കൂടെയാണ് എപ്പോഴും നടക്കേണ്ടത്. വണ്ടികൾക്ക് പോകാനാണ് ഇട സൈഡ്. പലർക്കും അറിയാത്തൊരു കാര്യമാണ്, എൻ്റെ ഒരു അനിയൻ്റെ അടുത്ത് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴും അവൻ എൻ്റെ അടുത്ത് തർക്കിച്ചു, അതെന്തോ ഇടതുകൂടല്ലേ നമ്മൾ നടക്കേണ്ടത് എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനല്ല, വലത് സൈഡിൽ കൂടെയാണ് നമ്മൾ നടക്കേണ്ടത്. അതേപോലെ തന്നെ കുട്ടികളുമായിട്ട് പോകുമ്പോൾ കഴിവതും നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക. അവരെ ആ റോഡ് നിൽക്കുന്ന സമയത്തെങ്കിലും നിങ്ങളെ ശ്രദ്ധിക്കുക, അല്ലാത്തപ്പോൾ ഓക്കെ നിങ്ങൾ ഫോണിൽ നോക്കുകയുള്ളൂ, അതൊന്നും നമ്മൾ പറയാൻ അവകാശമില്ല. പക്ഷേ റോഡിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾ മക്കളെ കൈപിടിച്ച് നടത്തിക്കൊണ്ട് പോവുക. നമ്മൾ ഇപ്പോൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മക്കൾക്ക് ചെയ്തു കൊടുക്കുക, അത് മറ്റൊരു കാര്യമാണ്. കാരണം വലുതായി കഴിഞ്ഞാൽ പിള്ളേർ അവരായിട്ടുള്ള രീതിയിൽ പോകും. അതുകൊണ്ട് ഇപ്പം നിങ്ങളുടെ ആവശ്യമുള്ള സമയമാണ് കൊച്ചുകുട്ടികൾക്ക്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് കറഞ്ഞു പോകേണ്ട, നമുക്ക് കുറച്ച് പാട്ട് കേൾക്കാം.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണം മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും. അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391 8547025367.
5: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
6: ഫ്രഷോ?
5: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
9: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
8: അപ്പൊ പഴയ ചോയ്സോ?
9: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
8: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
9: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
8: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവമുള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
9: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
8: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
10: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
11: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
12: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
13: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
14: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. അപ്പോൾ നമ്മൾ കുറേ വാചാലമായി സംസാരിച്ചു ഇന്നത്തെ വിഷയത്തെക്കുറിച്ച്. അപ്പോൾ കുറേ കോള് വന്നു, പക്ഷേ നമുക്ക് എന്താണെന്ന് അറിയത്തില്ല, എടുക്കാൻ പറ്റിയ എടുക്കാണ്ട് വരുമ്പോൾ ഇതിന് കട്ടായിപ്പോവും. എന്തായാലും ഇന്ന് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും ഇത് എൻ്റെ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: അതെ, ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
4: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: ഒരു നാടിന്റെ സംഗീതം എൻ്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ദി ലോ 999
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: പാട്ടുകളുമായി ഇത് എൻ്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഫീൽ ദി ബീറ്റ്, ഫീൽ ദി വൈബ്. സ്റ്റേ ട്യൂൺഡ് ഇൻ റേഡിയോ 91.2.

0: ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: നമ്മുടെ പാട്ട് കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. പോച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367 @9400232358.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ. രാജ്യത്തിന് അഭിമാനമായി ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ ലോഡ്സിൽ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് അല്പം മുൻപ് വിക്ഷേപിച്ചു. മിഷൻ ആഗമൻ ദൌത്യത്തിന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് ആണ് റോക്കറ്റ് വികസിപ്പിച്ചത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കാൻ ഇത്തരം ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ന്യൂഡൽഹിയിലെ ജന്തർമന്ദറിൽ ദിവസങ്ങളായി നിരാഹാര സമരം നടത്തിവരികയായിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വിദഗ്ധ വൈദ്യോപദേശവും ഡൽഹി ഹൈക്കോടതി ഉത്തരവും കണക്കിലെടുത്താണ് മതിയായ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് മുഖ്യമന്ത്രി ബി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന്

0: വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, രണ്ട് പാലങ്ങൾ എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. മയക്കുമരുന്ന് മാഫിയ്ക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് സംസ്ഥാനത്തുടനീളം വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: ഓപ്പറേഷൻ തൂഫാൻ ഇന്ന് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായി മാറുകയാണ്. രാസലഹരിയും ലഹരിയും കേരളത്തെ തകർക്കുന്ന ഈ സന്ദർഭത്തിൽ അതിൽ നിന്ന് നമ്മുടെ യുവ തലമുറയെ രക്ഷിക്കാൻ കേരള പോലീസ് ജനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവരുടെയും പിന്തുണ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത്.
0: ഓപ്പറേഷൻ തൂഫാനോടനുബന്ധിച്ചുള്ള കൊയിലാണ്ടി നിയോജക മണ്ഡല തല ക്യാമ്പയിൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. ചിങ്ങപുരം CKG MHSL നടക്കുന്ന പരിപാടിയിൽ ഷാഫി പറമ്പിൽ MP പങ്കെടുക്കും. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പം 8 കമ്പം മലയോര പാത തുറന്നു. തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പം 8 റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ഒരു മാസം മുൻപാണ് ആരംഭിച്ചത്. കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് 20 ദിവസത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. ചടങ്ങിന്റെ ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെ പ്രധാന ഊട്ടുപുരയിൽ അടുപ്പിൽ അഗ്നിപകരൽ ചടങ്ങ് നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയ ശ്രീധർ.
2: September 16 വരെ നടക്കുന്ന വള്ളസദ്യകാലത്തിന് പള്ളിയോടക്കരക്കാരെ സ്വീകരിക്കാൻ ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നു രാവിലെ പ്രധാന ഊട്ടുപുരയിൽ പാൽപായസമൊരുക്കി ഗണപതിക്കും പാർത്ഥസാരഥിക്കും സമർപ്പിച്ചതോടെ പാചകപ്പുരകൾ ഉണർന്നു. 20 സദ്യാലയങ്ങളാണ് ഉള്ളത്. 500 വള്ളസദ്യകളാണ് ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. നാളെ 10 വള്ളസദ്യകൾ നടക്കും. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങളാണ് ഇക്കുറി വള്ളസദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം August 30 നടക്കും. September 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. പവർ കട്ടിന് കാരണം മൺസൂൺ മഴയിലുണ്ടായ കുറവാണെന്ന് പറഞ്ഞ് സർക്കാരിന് കൈയൊഴിയാനാവില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. മുടക്കമില്ലാതെ വൈദ്യുതി നൽകാൻ സാധിക്കാത്തിടത്ത് നിക്ഷേപവും പുതിയ തൊഴിലവസരങ്ങളും സ്റ്റാർട്ടപ്പുകളും വളരില്ലെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിലെ 3rd സ്ഥാനക്കാരെ നാളെ അറിയാം. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ലൂസേഴ്സ് ഫൈനൽ കേവലം 3rd സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു മത്സരം മാത്രമല്ല, സെമിയിൽ പൊരുതി വീണെങ്കിലും രാജ്യത്തിന് അഭിമാനം വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ്. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള കാൽപന്ത് യുദ്ധം നഷ്ടമായ ഒരു ഫൈനലിന്റെ വീര്യമുള്ളതാണ്. ഒരു ഭാഗത്ത് പരമ്പരാഗത വൈരികളോട് കാലിടറിയ ഫ്രാൻസ്, എതിരാളികൾ നിലവിലെ ചാമ്പ്യന്മാരോട് കോർത്ത് കീഴടങ്ങിയ ഇംഗ്ലണ്ട്. സുവർണ കിരീടം നഷ്ടമായെങ്കിലും പക്ഷേ ഒരു യുദ്ധം ഇപ്പോഴും ബാക്കിയാണ്. മെസ്സിയെ മറികടന്ന് ഗോൾഡൻ ബൂട്ട് അണിയാനുള്ള അവസാന അവസരം എംബാപ്പയ്ക്കോ ഹാരിക്കേനോ. മുറിവേറ്റ 2 കടുവകൾ നേർക്കുനേർ നിൽക്കുന്ന അവസാന വേട്ടയാണിത്. തോറ്റവൻ പോലും തലയുയർത്തി മടങ്ങാൻ നടത്തുന്ന അവസാന പോരാട്ടം.
0: ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ലോഡ്സിലാണ് മത്സരം. പരമ്പരയിൽ ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകൾക്കും പരമ്പര സ്വന്തമാക്കാൻ നാളത്തെ മത്സരം നിർണായകമാണ്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3-ാം ചരമവാർഷികം ഇന്ന്. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി അങ്കണത്തിൽ നടന്ന സ്മൃതി സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം ജനസേവനത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. ജൻ വിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിൽ നടന്ന പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടിയെടുത്തു. 600 രൂപ പിഴയടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7,000 രൂപ പിഴയും 1 ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ മൺസൂൺ ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. വിവിധ ജില്ലകളിലായി ഇതിനകം 40 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത്. 10 കോടി രൂപയാണ് 1-ാം സമ്മാനം. സംസ്ഥാന ലോട്ടറിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളിൽ നിന്ന് ടിക്കറ്റ് വാങ്ങുകയോ പണം നൽകുകയോ ചെയ്യരുതെന്ന് ലോട്ടറി വകുപ്പ് ഡയറക്ടർ. വിവിധ ഫീസുകൾ, GST, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുടങ്ങിയവയ്ക്കായി പണം ആവശ്യപ്പെട്ടാൽ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. രാജ്യത്തിന് അഭിമാനമായി ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ ലോഡ്സിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: പ്രധാന വാർത്തകൾ. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ല നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു.
1: 5, 4, 3, 2, 1, 0.
0: മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥമാണ് വിക്രം 1 പേര് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. ബഹിരാകാശ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കുന്നതിനൊപ്പം രാജ്യത്തെ യുവാക്കളുടെ കഴിവ്, ദൃഢനിശ്ചയവും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ദൌത്യമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്തമാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ല നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യയ്ക്ക് മടിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ധൂർ ഇതിന് ലോകം കണ്ട മികച്ച ഉദാഹരണമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാക്കാൻ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. തമിഴ്നാട്ടിലെ മധുരയിൽ ഇഫി സംരംഭകത്വ ഉച്ചകോടിയുടെ പ്രത്യേക പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ തൊഴിലാളി സമൂഹമുള്ളത് ഇന്ത്യയിലാണ്. 2.4 ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകളിലൂടെ 23 ലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാരിന് സാധിച്ചതായും ധനമന്ത്രി വ്യക്തമാക്കി.
2: Young entrepreneurs should derive the maximum benefit both from your families and also from this association, which is in a very comprehensive manner working towards giving you that strength. Boundaries don't seem to matter with technology the way in which it is taking over our lives. So technology actually has done such a shake-up to the ways in which we look at ourselves, our businesses and our economy.
0: 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം സന്ദർശിക്കും. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ന്യൂഡൽഹിയിൽ നിരാഹാര സമരം നടത്തിവന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ വൈദ്യചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് വിദഗ്ധ വൈദ്യോപദേശമനുസരിച്ചാണ് വാങ്ചുക്കിനെ മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാ ക്ലേശത്തിന് വലിയ ആശ്വാസമാകും. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3rd ചരമവാർഷികം വിപുലമായ പരിപാടികളോടെ സ്മൃതിദിനമായി ആചരിച്ചു. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളി അങ്കണത്തിൽ നടന്ന സ്മൃതി സമ്മേളനം AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പംമെട്ട് കമ്പം മലയോരപാത തുറന്നു. ഇന്ന് രാവിലെ 6 മണിക്കാണ് പാത തുറന്നു നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
3: തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പംമെട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം 1 മാസം മുൻപാണ് ആരംഭിച്ചത്. 18 ഹെയർപിൻ വളവുകളുള്ള ഈ ചുരം പാതയിലെ ഡ്രെയിനേജ് നിർമ്മാണവും സംരക്ഷണ ഭിത്തികൾ കെട്ടുന്ന ജോലികളുമാണ് പൂർത്തിയാക്കിയത്. റോഡ് അടച്ചിട്ടതോടെ നിത്യേന ഈ പാതയെ ആശ്രയിക്കുന്ന 1000 തോട്ടം തൊഴിലാളികളും പൊതുജനങ്ങളും കടുത്ത യാത്രാ ദുരിതത്തിലാണ്. റോഡ് കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ടിപ്പർ ലോറി ഉൾപ്പെടെയുള്ളവയ്ക്ക് അടുത്ത 20 ദിവസത്തേക്കാണ് നിരോധനം. ബസ്സുകൾ, ജീപ്പുകൾ, മറ്റ് വാഹനങ്ങൾ എന്നിവയെ റോഡ് ഉപയോഗിക്കാൻ അനുവദിക്കുമെന്ന് തമിഴ്നാട് റോഡ് വിഭാഗം അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യകാലത്തിന് നാളെ തുടക്കമാകും. ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തുടനീളം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അക്കാനി യമാഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3rd സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ലോർഡ്സിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര രോഹിത് ശർമ്മയുടെ അവസാന അന്താരാഷ്ട്ര മത്സരമാകുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ BCCI തള്ളി. ഇംഗ്ലണ്ടിനെതിരായ ഏകദിനത്തിന് ശേഷവും രോഹിത് ശർമ്മ ഇന്ത്യയ്ക്കായി കളിക്കുമെന്ന് BCCI അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136rd പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗൌ എന്നിവയിലൂടെയും 1-800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജൻവിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടിയെടുത്തു. 600 രൂപ പിഴയടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും 1 ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഗട്ടിലെ BSFന്റെ 18th ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ല നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: പതിരും.
1: ചേട്ടാ മാന്തി മറിയാമേ ചേട്ടൻ വഴി വെച്ചങ്ങനെ കണ്ടായിരുന്നോ?
2: ഞാൻ കണ്ട്, പക്ഷെ എന്നെ കണ്ടില്ല.
3: കാണാതിരുന്നത് ഭാഗ്യം.
1: അയ്യോ എന്റെ പൊന്നെ, ഇവിടെ വന്നായിരുന്നു, ഒരു ചായയും കുടിച്ചിട്ട് കൊറേ നേരം ഇവിടുന്ന് അങ്ങ് മാന്താൻ തുടങ്ങി.
2: എന്തുവായിരുന്നു മാന്തിയ വിഷയം?
1: നമ്മളെ തെറ്റിത്തറിലെ ശിവദാസിന്റെ മോളെ എവിടെ അയക്കുന്നതെന്ന് ചോദിച്ച് ഹരിപ്പാട്ടാണെന്ന് ഞാൻ മറുപടി പറഞ്ഞു.
2: ഉടനെ ചോദിച്ചു കാണു ഹരിപ്പാട്ട് എവിടാണെന്ന്.
1: ചോദിച്ചു ചേട്ടാ, എനിക്കറിയാൻ മയ്യെന്ന് ഞാനങ്ങ് പറഞ്ഞു.
2: അടുത്ത മാന്തല നടത്തിയോ?
1: നടത്തി. ചെറുക്കന്റെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചു. തന്തയും തള്ളയും ഉള്ളതായിട്ട് കല്യാണ കത്തി കണ്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു.
2: അവിടെ കൊണ്ടൊന്നും മാന്തല നിർത്തത്തില്ല.
1: നിർത്തിയില്ല. ചെറുക്കന്റെ വീട് പഴയതാണോ അതോ രണ്ടു നിലക്കെട്ടോടെ വാണോ എന്ന് ചോദിച്ച് പെണ്ണിന്റെ അച്ഛൻ ശിവദാസനോട് ചോദിക്കാൻ ഞാനങ്ങ് പറഞ്ഞു.
2: എന്നാലും മാന്തി മറിയാമോ നിർത്തത്തില്ല.
1: അയ്യോ എനിക്കാണെങ്കിൽ എവിടെ എങ്ങനെയാലും ഇവിടെ നിന്ന് പോയി കിട്ടിയാ മതിയായിരുന്നു പറഞ്ഞു നിന്നേത്.
2: എന്നിട്ട് പോയോ?
1: എവിടെ പോകാൻ. പിന്നെ അടുത്ത ചോദ്യം, ചെറുക്കൻ വെളുത്തതാണോന്ന്.
2: മുഖം പച്ച നിറത്തിലും ശരീരം മഞ്ഞ നിറത്തിലും താൻ ആണെന്ന് താൻ അങ്ങ് പറയാഞ്ഞെന്താ?
1: അയ്യോ എന്റെ ദൈവാദിനത്തിന്, ചേട്ടാ രണ്ടു മൂന്ന് തൊഴിലാളികൾ ഭക്ഷണം കഴിക്കാൻ വന്ന്, ഞാൻ അകത്തേക്ക് അങ്ങ് കേറിപ്പോയി, മാന്തി അങ്ങ് ഇറങ്ങിപ്പോയി.
2: ഇവിടെ ഏത് കല്യാണത്തിന് പോയാലും പുതിയവണ്ണിന്റെ അടുത്ത് നിന്ന് കാതിലും കഴുത്തലും ഒക്കെ കിടക്കുന്ന ആഭരണം പിടിച്ചു നോക്കും, തിരിച്ചു മറിച്ചു നോക്കും, മുക്കൊണ്ടാണോന്നറിയാൻ.
1: അല്ലേ ഇതാരാ കണക്കനോ?
2: എവിടാ കണക്കാ, കാണാനേ ഇല്ലല്ലോ.
4: ഓ തിരക്കോട് തിരക്കാമാവാ.
1: നിങ്ങളുടെയൊക്കെ കാലശേഷം പിന്നെ കണക്കും കാര്യവും ഒക്കെ അറിയാവുന്ന ആരുണ്ട് മേച്ചി?
4: ഇപ്പൊ തന്നെ ഞങ്ങളുടെ ആവശ്യം പലർക്കും ഇല്ലമ്മാവി. എഞ്ചിനീയർമാർ ഒരുപാട് പേരുണ്ട്, ബാക്കിയെല്ലാം കമ്പ്യൂട്ടർ ചെയ്തോളും എന്ന് വിചാരിച്ചേ ഞങ്ങളെ പോലുള്ളവരെയൊക്കെ വിളിക്കാനും ആളുണ്ട്.
1: അയ്യോ പറയാൻ വിട്ടുപോയി, നമ്മുടെ ശീലാന്തിത്തറ രാമകൃഷ്ണൻ കൊറേ നാളായിട്ട് തിരക്കി നടക്കുവായിരുന്നു.
2: എന്താ കണക്കാ ഒരു പൊട്ടിച്ചിരി.
4: അമ്മാവ രാമകൃഷ്ണൻ ചേട്ടന്റെ വീട് ഞാൻ പോയതാ, പക്ഷെ പോയത് അബദ്ധമായി പോയി.
1: അതെന്താ, തന്റെ കണക്കും രാമകൃഷ്ണന്റെ കണക്കും തമ്മിൽ ഒത്തുപോയില്ലയോ?
4: രാമകൃഷ്ണൻ ചേട്ടന്റെ വീട്ടിലെ പഴയ ഒരു തൊഴുത്തേ മഴയത്ത് മറിഞ്ഞു വീണായിരുന്നു.
2: അയ്യോ അത് ഞങ്ങൾ അറിഞ്ഞായിരുന്നു.
1: പുതിയ തൊഴുത്തിന്റെ സ്ഥാനം കാണാനായിരിക്കും.
4: ഞാനും അങ്ങനെ കരുതിയാ ചെന്നത്. ചെന്നപ്പോ മറിഞ്ഞു വീണ തൊഴുത്തിലെ പഴയ പട്ടേൽ കഷ്ണം എല്ലാം കൂടെ രാമകൃഷ്ണൻ ചേട്ടൻ കെട്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടേ ഒരു കോഴിക്കൂട് പണിയാണ് എന്നെ വിളിച്ചത്. തീയരിക്കാനല്ലാതെ ആ പട്ടിയൽ ഒന്നിനും കൊള്ളത്തില്ല അമ്മാവ.
1: ആ പട്ടിയലും വെച്ച് കോഴിക്കോട് പണിഞ്ഞാലേ കോഴി ഉച്ചത്തിലൊന്ന് കൂവിയ കോഴിക്കോട് പൊട്ടി താഴെ വീഴുമല്ലോ.
4: അമ്മാവി ഇതൊന്നും അല്ല രസം, അവർക്ക് കോൺട്രാക്ട് എടുത്ത് ചെയ്യാവോന്ന രാമകൃഷ്ണൻ ചേട്ടൻ എന്നോട് ചോദിച്ചത്.
2: ഒരു 100,000 രൂപയ്ക്ക് അത് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞെന്താ താനെന്തോ പറഞ്ഞു.
4: ഒറ്റയടിക്ക് മുഖത്ത് നോക്കി പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ? ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു തരത്തി ഞാൻ അവിടെ നിന്ന് തലയൂരി.
2: അത് ശരി. രണ്ടു ദിവസം മുമ്പ് കിഴക്കേക്കാരിലുള്ള കേശവം മേശ്ശേരി തിരക്കി എന്റെ രാമകൃഷ്ണൻ ഇവിടെ വന്നായിരുന്നു.
4: അയാള് പോയി. കോൺട്രാക്ട് വർക്ക് എന്ന് കേട്ടപ്പോ തന്നെ കേശവ മേശ്ശേരി വായി തോന്നിയതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങ് പോരുന്നു.
1: കേശവ മേശ്ശേരി സ്വല്പം അടിച്ചോണ്ടായിരിക്കും പോയത്.
4: അതെ, അതുകൊണ്ടാണല്ലോ തുറന്ന മറുപടി പറയാൻ പറ്റിയത്.
2: എന്തൊരു മനുഷ്യനായി രാമകൃഷ്ണൻ.
4: പട്ടേലെല്ലാം പിറക്കി മുറ്റത്ത് നിരത്തി അങ്ങിട്ട്. വെയിൽ കൊണ്ട് ഉണങ്ങാനിട്ടതാ. ഓർക്കാപ്പുറത്ത് മഴയെല്ലാം പെയ്ത് അതെല്ലാം അങ്ങ് നനഞ്ഞു കുതുന്നു.
2: രാമകൃഷ്ണൻ ആ പട്ടിയല് കളയത്തില്ല, എല്ലാം കൂടെ വാരി കെട്ടി വെച്ചിട്ട് ഏതേലും തടിക്കച്ചവടക്കാരെ വിളിച്ചു കാണിച്ച് പൂക്കുമെങ്കിൽ അതിന് കാശും മേടിക്കും.
1: ഇനി ഇവിടെ രാമകൃഷ്ണൻ വന്നിരിക്കുമ്പോ ഞാൻ പറയും കോഴിക്കോട് പണിയണ്ട, നഷ്ടമാന്ന്. കോഴിയെല്ലാം രാമകൃഷ്ണൻ കിടക്കുന്ന മുറിയിലിട്ട് അങ്ങ് പൂട്ടിയാ മതിയെന്ന്. പിശുക്ക് രക്തത്തിൽ ചേർന്നാൽ കർമ്മത്തിൽ ദാരിദ്ര്യം കാട്ടും.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: കാത്ത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ.
1: ഒരു നാടിന്റെ സംഗീതം എൻ്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: Stay tuned, stay happy with the Radio 91.2.

0: ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367 ആറ്റ് 9400232358.
1: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: ഒരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
3: കലക്കൻ പാട്ടുകളുമായി ഇത് എന്റെ റേഡിയോ 91.2.

0: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: You in the radio 91.2.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് ഇന്റർ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391 8547025367.
1: രശ്മി ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.2.

നീ എന്നെ അരികിൽ ഒന്ന് അണയാമോ? ഏയ്, ഇതെനിക്കല്ല. ദിസ് ഇസ് ഫ്രം രാജ്. ഓക്കേ.

0: രാജ്,
1: പൃഥ്വിരാജ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

കുഞ്ഞാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

മികച്ച സിനിമ ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370. അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ

0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച സംവിധായകനുള്ള പുരസ്കാരം അമരൻ ചിത്രത്തിന്റെ സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി കരസ്ഥമാക്കി. മികച്ച നടനുള്ള പുരസ്കാരം 2 പേർ പങ്കിട്ടു. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് മമ്മൂട്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പുരസ്കാരം. മികച്ച നടിയായി യാമി ഗൌതം. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിലെ ഷഹനാദ് ജലാലിന്. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി.
1: ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ ഷെയർഡ് ഭ്രമയുഗം മലയാളം ആക്ടർ മമ്മൂട്ടി. ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. പ്രൊഡ്യൂസർ 1001 സ്റ്റോറീസ് ആൻഡ് AFD സിനിമാസ്. ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഭ്രമയുഗം മലയാളം. സിനിമാറ്റോഗ്രാഫർ ഷഹനാദ് ജലാൽ. ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ARM വൈക്കം വിജയലക്ഷ്മി ഫോർ സോങ് അങ്ങുവാനക്കോണിൽ.
0: നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഭദ്രകാളി നാടകത്തിന് പ്രത്യേക പരാമർശം നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകൻ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹമായി. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാൻ ജയരാജ് ഉൾപ്പെടുന്ന സമിതിയാണ് പ്രഖ്യാപനം നടത്തിയത്. ആഗമൻ ദൌത്യത്തിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ഉപഗ്രഹങ്ങളെ 450 കിലോമീറ്റർ ഭ്രമണപഥത്തിൽ എത്തിച്ചു. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 12:05 റോക്കറ്റിന്റെ വിക്ഷേപണം. ഇതോടെ സ്വകാര്യ ഓർബിറ്റൽ വിക്ഷേപണ ശേഷി കൈവരിക്കുന്ന ലോകത്തിലെ 3 രാജ്യമായി ഇന്ത്യ മാറി. ബഹിരാകാശ മേഖലയിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് CEO പവൻകുമാർ ചന്ദന, സഹസ്ഥാപകൻ നാഗ ഭരത് ദാഗ എന്നിവരുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ദൌത്യത്തിന്റെ വിജയത്തിന് പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. സ്കൈറൂട്ട് സംഘത്തെ നേരിട്ട് കാണാനും പ്രധാനമന്ത്രി ക്ഷണിച്ചു. വന്ദേമാതരം എന്ന സന്ദേശമുള്ള പോസ്റ്റ് കാർഡ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ സ്കൈറൂട്ട് എയ്റോസ്പേസ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വിക്രം 1 ചെറിയ ഉപഗ്രഹങ്ങൾക്ക് കുറഞ്ഞ ചെലവിലും എളുപ്പത്തിലും വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായിയുടെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇരു സഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. വന്യജീവി ആക്രമണത്തിൽ പരിഹാരം കാണേണ്ടത് വനം വകുപ്പും കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പ്രതിനിധി യോഗം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ പ്രശ്നങ്ങളിൽ അനുതാപപൂർവ്വം ഇടപെടണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് പട്ടിക July 21 അന്തിമ പട്ടിക August 19 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം തുടങ്ങിയ കാരണങ്ങളാലുള്ള ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് July 21 മുതൽ August 5 വരെ അപേക്ഷ നൽകാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ്.

0: ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായി PS ശാന്തകുമാർ ചുമതലയേറ്റു. കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ അനുമതിയോടെയാണ് നിയമനം. നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാംസ്കാരിക പുരാവസ്തു വിഭാഗം ഡയറക്ടറായിരുന്നു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. 2026 ഫിഫ ലോകകപ്പ് അവസാന നാളിലേക്ക്. ആവേശകരമായ ഓർമ്മകൾ സമ്മാനിച്ച് ഒരു മഹാമേള കൂടി വിട പറയുമ്പോൾ ലോകത്തിന്റെ കണ്ണുകൾ ഇനി 2030 ഫുട്ബോളിന്റെ 100 വാർഷിക ലോകകപ്പിനായുള്ള കാത്തിരിപ്പ് ആരംഭിക്കുകയാണ്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഒരു കാൽപന്ത് മഹോത്സവം കൂടി കാലയവനികയിൽ മറയുന്നു. അമേരിക്കയും കാനഡയും മെക്സിക്കോയും ഫുട്ബോൾ ലോകത്തിന് സമ്മാനിച്ചത് മറക്കാനാകാത്ത നിമിഷങ്ങൾ. കണ്ണീരും ആഘോഷങ്ങളും റെക്കോർഡുകളും പുതിയ ഇതിഹാസങ്ങളും ലോകത്തിന്റെ മഹാവേദിയിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വന്ന ദിനങ്ങൾ. 2 കൂടി കഴിയുമ്പോൾ ആ അധ്യായം അവസാനിക്കുകയാണ്. ഇനി ഫുട്ബോളിന്റെ 100 വാർഷിക ലോകകപ്പ്, വിശ്വകപ്പിന്റെ വിശ്വരൂപം പുതിയ തലങ്ങളിലേക്ക്. ടീമുകളുടെ എണ്ണം 64 ഉയർത്തണമെന്ന ചർച്ചകൾ സജീവം. 2030 3 ഭൂഖണ്ഡങ്ങൾ, 6 ആതിഥേയ രാജ്യങ്ങൾ, സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ. അതോടൊപ്പം ഉദ്ഘാടന ആഘോഷങ്ങൾക്ക് ഉറുഗോ, അർജന്റീന, പരാഗ്വേയും വേദിയാവുന്നു. ഫുട്ബോളിന്റെ അടുത്ത മഹാഘോഷത്തിലേക്ക് ലോകം ഒരുമിച്ച് യാത്ര തുടങ്ങുകയാണ്.
1: ഫിഫ ലോകകപ്പ് 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഇന്ന് മിയാമി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 ലൂസേഴ്സ് ഫൈനൽ മത്സരം ആരംഭിക്കുന്നത്. സെമിഫൈനലിൽ സ്പെയിനിനോട് പരാജയപ്പെട്ടതോടെയാണ് ഫ്രാൻസിന്റെ ലോകകപ്പ് കിരീട പ്രതീക്ഷകൾ അവസാനിച്ചത്. എങ്കിലും ഫ്രഞ്ച് നിരയിൽ 8 ഗോളുകളും 3 അസിസ്റ്റുകളുമായി കിലിയൻ എംബാപ്പെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലും ഗോൾ വേട്ട തുടർന്ന് ഗോൾഡൻ ബൂട്ട് റേസിലെ തന്റെ സ്ഥാനം ഉറപ്പിക്കാനാകും എംബാപ്പെ ശ്രമിക്കുക. മറുഭാഗത്ത് 60 വർഷങ്ങൾക്ക് മുൻപ് കിരീടം നേടിയതിനുശേഷമുള്ള തങ്ങളുടെ ഏറ്റവും മികച്ച ലോകകപ്പ് ഫിനിഷിംഗ് സ്വന്തമാക്കുകയാകും ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം. അതിനിടെ ഫിഫ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയും സ്പെയിനും നാളെ രാത്രി ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 ഫൈനൽ മത്സരം ആരംഭിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ ആർട്ടിക്കിൾ 370, അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: നാടെങ്ങും രാമനാമം മുഴങ്ങുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ റേഡിയോ 91.2 രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. കാലക്രമേണ കുലഗുരു വസിഷ്ഠമുനിയിൽ നിന്നും വേദങ്ങളും അസ്ത്രവിദ്യയും പഠിച്ച കുമാരന്മാർ തേജസ്വികളായി വളർന്നു വന്നു. ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും. ദശരഥ മഹാരാജാവ് വളരെ സന്തോഷവാനാണ്. തൻ്റെ ഉണ്ണികളുമൊത്ത് കൊട്ടാരത്തിൽ അങ്ങനെ ആനന്ദ ജീവിതത്തിലാണ്. കാലം അങ്ങനെ കടന്നു പോകുമ്പോൾ ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വിശ്വാമിത്രൻ എത്തുന്നു. ദശരഥ മഹാരാജാവ് വളരെ സ്നേഹത്തിൽ തന്നെ വിശ്വാമിത്രനെ കൊട്ടാരത്തിലേക്ക് സ്വീകരിക്കുന്നു. വിശ്വാമിത്രൻ കൊട്ടാരത്തിലെത്തിയത് എന്തിനെന്നോ ദശരഥ മഹാരാജാവിന്റെ സഹായം അഭ്യർത്ഥിച്ചാണ്.
1: രാജൻ, ഒരു സഹായം അഭ്യർത്ഥിച്ചാണ് ഈ വിശ്വാമിത്രന്റെ വരവ്.
2: പറയൂ മഹർഷി.
1: ഈയിടെ യാഗങ്ങളെല്ലാം ദുഷ്ടന്മാരായ രണ്ടു രാക്ഷസന്മാർ മൂലം തടസ്സപ്പെടുന്നു. രാമലക്ഷ്മണ കുമാരന്മാരെ എന്നോടൊപ്പം അയക്കണം, യാഗം രക്ഷിക്കണം.
2: അവർ ഉണ്ണികളല്ലേ മഹർഷി, വേണമെങ്കിൽ ഞാൻ തുണയ്ക്ക് വരാം.
1: പേടിക്കേണ്ട മഹാരാജാവേ, ഉണ്ണികളെ വിശ്വാമിത്രൻ കാത്തോളാം.
2: എങ്കിൽ അങ്ങനെയാകട്ടെ.
0: മഹാരാജാവ് തന്റെ പ്രിയപ്പെട്ട ഉണ്ണികളെ വിശ്വാമിത്രനോടൊപ്പം അയക്കുന്നു. അവർ വനത്തിലൂടെ യാത്ര ആരംഭിച്ചു. ഈ ഉണ്ണികളുമൊത്ത് വിശ്വാമിത്രൻ വനത്തിലൂടെ അങ്ങനെ യാത്ര ചെയ്യുകയാണ്. കേൾക്കുന്നില്ലേ സരയൂ നദിയുടെ കളകളനാദം?

0: പുറത്തെ വനത്തിലാണ് താടകയുടെ വാസം. മായാവിയാണവൾ. വിശ്വാമിത്രൻ രാമനോട് പറയുന്നു, രാമലോകഹിതത്തിനായി രാമ നീ ആ താടകയെ വധിക്കൂ എന്ന്. വിശ്വാമിത്രന്റെ നിർദ്ദേശപ്രകാരം രാമൻ തൽക്ഷണം അമ്പ് തൊടുത്ത് താടകയെ വധിച്ചു. പിന്നീടവർ യാത്ര തുടർന്നു.
1: വരൂ, നടക്കാം. ആ കാണുന്നതാണ് നമ്മുടെ ആശ്രമം. നിങ്ങൾ കാവൽ നിൽക്കൂ, ഞാൻ യാഗം തുടങ്ങട്ടെ.

വിശ്വാമിത്രന്റെ പൂജ മുടക്കുവാനായി മാരിജനും സുബാഹുവും എത്തി. ദേ നോക്കൂ, ഹോമകുണ്ഡത്തിലേക്ക് രക്തമഴ പെയ്യുന്നു. രാമനദാ യാഗം മുടക്കുവാനെത്തിയ മാരിജനും സുബാഹുവിനുമെതിരെ രണ്ട് ബാണങ്ങളെയ്യുന്നു.

0: വിഷ്ണുവിന് അമ്പേറ്റു. നോക്കൂ, മാരുജൻ സമുദ്രത്തിൽ അഭയം തേടിയിരിക്കുന്നു. ഇതു കണ്ട ലക്ഷ്മണൻ ജ്യേഷ്ഠൻ രാമനോട് പറയുന്നു, ദേ നോക്കൂ ജ്യേഷ്ഠ, ക്ഷീണിതനായ മാരുജൻ തിരികെ ഇങ്ങോട്ട് വരുന്നു. ഏ, മാരുജൻ ആളാകെ മാറിയിരിക്കുന്നു. ദേ രാമപാദങ്ങളിൽ വീണ് കേണപേക്ഷിക്കുന്നു.
1: അയ്യോ, എന്റെ ജീവൻ എടുക്കല്ലേ ഭഗവാനെ, ഞാൻ അങ്ങയുടെ പാദത്തിലിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു.
0: മാരുജനോടായി രാമൻ ഇങ്ങനെ പറയുന്നു, എഴുന്നേൽക്കൂ മാരുജ, എഴുന്നേൽക്കൂ, നിന്റെ ജീവൻ ഞാൻ മടക്കി തരുന്നു. അത് രഘുവംശത്തിന്റെ മര്യാദയാണ്. ഇതു കേട്ട മാരുജൻ നിറ കണ്ണുകളോടെ രാമപാദങ്ങളിൽ തൊഴുതുകൊണ്ട് പറയുന്നു, ഈ ജീവിതകാലം അത്രയും ഞാൻ രാമഭക്തനായിരിക്കും. ഈ രാമായണ സന്ധ്യയിൽ രാമകഥ പറഞ്ഞ് കൂടെയുണ്ടായിരുന്നത് ഞാൻ സ്വാതി ആചാര്യ.

ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ NT Radio 91.2.

ഹൃദയത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ല. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഇസൈ തെൻഡ്രൽ വിത്ത് ആർജെ ഐശ്വര്യ. രാത്രി 10 മണിക്ക് മറക്കാതെ ട്യൂൺ ചെയ്യും ഇസൈ തെൻഡ്രൽ.

രാമായണ മാസം ആരംഭിച്ചു, അല്ലെങ്കിൽ കർക്കിടക മാസം ആരംഭിച്ചു. ആത്മസംസ്കരണത്തിന്റെ പൊന്നിൻ ചിങ്ങ മാസത്തിന് മുൻപുള്ള മനുഷ്യ മനസ്സുകളുടെ ശുദ്ധീകരണം ലക്ഷ്യമാക്കിയുള്ള ഒരു മാസക്കാലമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം, എല്ലാ വീടുകളിലും രാമായണ പാരായണം, എല്ലാ മനസ്സുകളിലും രാമായണത്തിന്റെ മനോഹരമായ ശബ്ദം. ആ രാമായണ മാസത്തിൽ കർമ്മവിശുദ്ധിയുടെയും മനുഷ്യ ജീവിതത്തിന്റെ ചിന്തകളെയും പ്രവൃത്തികളെയും ഒക്കെ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോകാൻ കരുത്ത് നൽകുന്ന ഒരു മാസമാണ് അല്ലെ. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന വിശ്വാസികൾക്കും എന്റെ ഹൃദ്യമായ രാമായണ മാസാചരണത്തിന്റെ ആശംസകൾ നേരുന്നു. ഇനി വരുന്നത് ഓണവും നബിദിനവും ഒരുമിച്ചാണ്. ഈ ദിവസത്തിൽ രാമായണ ചിന്തയിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ മാറ്റങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇത് എന്റെ റേഡിയോ.

ചുറ്റുപാടിൽ ജീവിക്കുന്ന നമ്മൾ കാണുന്ന ഓരോ മനുഷ്യരിലും നമ്മളിൽ തന്നെ നമുക്ക് കണ്ടെത്താനാകുമ്പോഴാണ് രാമായണ പാരായണവും രാമായണ മാസാചരണമൊക്കെ മനോഹരമായി തീരുന്നത്. രാമത്വം അഥവാ ശ്രീരാമ ഗുണങ്ങൾ ഒരു വ്യക്തിയിൽ ഇന്ന് കണ്ടെടുക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ ആ ശ്രീരാമ ഭാവങ്ങൾ വിവിധ മനുഷ്യരിലായി, വ്യത്യസ്ത സന്ദർഭങ്ങളിലായി, വ്യത്യസ്ത കാലങ്ങളിലായി ഒക്കെ നമുക്ക് വായിച്ചെടുക്കാനാകും. ശ്രീരാമനൊരു മര്യാദ പുരുഷോത്തമൻ സർവ്വപൂർണനായി മനുഷ്യനാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ സർവ്വപൂർണത നമുക്ക് കാണാനാകില്ല, പക്ഷേ അതിന്റെ ഭാവങ്ങൾ നമ്മൾ ഓരോ സമയങ്ങളിൽ കണ്ടിട്ടുണ്ട്. കോവിഡ് കാലത്തിൽ നമ്മൾ കണ്ടില്ലേ വഴക്കും ഏറ്റുമുട്ടലുകളും കുറ്റകൃത്യങ്ങളും കുറഞ്ഞൊരു മാസം? പിന്നെ എന്തെങ്കിലും ഒരു അപകടം നമ്മുടെ മുന്നിൽ നടക്കുമ്പോൾ ജാതിയും മതവും നോക്കാതെ അയ്യോ എന്നറിയാതെ പറഞ്ഞു പോകുന്ന മനുഷ്യന്റെ ഭാവത്തിൽ രാമത്വം. ചില സന്ദർഭങ്ങളിൽ നമ്മൾ പലതിനോടും കാണിക്കുന്ന സ്നേഹത്തിലും ഇഷ്ടങ്ങളിലും വിട്ടുവീഴ്ചകളിലും നിങ്ങൾക്ക് രാമത്വത്തെ കാണാൻ കഴിയും. രാമൻ ധർമ്മിഷ്ഠനായ ഒരു രാജാവ് എന്നതിനുപരി മകനും അതുപോലെ തന്നെ സമ്പൂർണനായ ഒരു ഭർത്താവും ഒക്കെയായിട്ടാണ് രാമായണത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാമായണം എന്നത് രാമനെ കഥയായി തന്നെയാണ് നമ്മൾ വായിക്കുന്നത്, പഠിക്കുന്നത് എല്ലാം. പക്ഷേ ഈ രാമനെ നമ്മളിന്ന് എവിടെ തിരക്കണം? ആ രാമത്വം എത്രത്തോളം നമ്മുടെ ഉള്ളിലുണ്ട്? ഇതിനെ സംബന്ധിച്ച് ഒരു ആത്മവിശകലനം ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ്. ഞാൻ രാമന്റെ ഗുണങ്ങളോളം ഇവിടെയും, ഞാൻ സീതയുടെ ഗുണങ്ങളോളം ഇവിടെയും, ഞാൻ മന്ദേരയുടെ ഗുണങ്ങളിൽ നിന്നും എത്രയോ അകലെയാണ്, ഞാൻ കൈകേയിയുടെ ഗുണങ്ങളിൽ നിന്നും എത്ര അകലം പാലിക്കണം തുടങ്ങിയ ഒട്ടേറെ ചിന്തകളും ചോദ്യങ്ങളും നമ്മുടെ മനസ്സിൽ ഉയരുക തന്നെ വേണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ രാമായണം കേൾക്കുന്നതിനും പാടുന്നതിനും അപ്പുറത്ത് ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു മനോഹരമായ ഉണർത്തുപാട്ടായി, സന്ദേശമായി നിറഞ്ഞെങ്കിലേ മതിയാവും. ഇത്

ഒരു ഇതിഹാസം എന്നതിനുപരി പാടി തീർക്കേണ്ടതും കേട്ടു തീർക്കേണ്ടതുമായ ഒരു കവിതാശലയങ്ങൾ എന്നതിനുപരി നമ്മളും നമ്മുടെ ചുറ്റുപാടുകൾ കാണുന്ന മനുഷ്യരെ മുഖ്യ അടയാളപ്പെടുത്തുന്ന ഒരു മഹത്തായ ഒരു ഗ്രന്ഥമായിട്ടാണ് എന്റെ വായനയിൽ തോന്നിയിട്ടുള്ളത്. രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും

രാമന്റെ കഥയെങ്കിലും രാമനോട് ചേർത്ത് വെച്ച മനുഷ്യകുലത്തിന്റെ ചരിത്രമാകെയാണ് പറയുന്നത്. രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മൾക്ക് പല പെരുമാറ്റം കൊണ്ടും അന്യമല്ല. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്നവരാണ് മന്ദരെ പോലെ മനുഷ്യനെ തമ്മിൽ കൂട്ടിയടുപ്പിക്കുന്ന എത്രയെത്രയോ ആളുകൾ ഇന്ന് നമുക്കിടയിലുണ്ട്. മക്കൾക്ക് വേണ്ടി എന്ന പേരിൽ എന്ത് അധർമ്മവും പ്രവർത്തിക്കുന്ന എത്രയോ പേരുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ. വാർദ്ധക്യത്തിന് നിസ്സഹായതയിൽ എല്ലാം വഴങ്ങിക്കൊടുക്കേണ്ടി വന്ന മനുഷ്യരുടെ സ്ഥിതി നമ്മൾ ഇന്നും കാണുന്നതാണ്. രാമായണ മാസങ്ങളിൽ പണ്ടൊക്കെ നേരം വെളുക്കുമ്പോൾ വെള്ളപ്രാവുകളെ പോലെ പ്രായമായ അമ്മമാർ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ കാണാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത്തരക്കാരുടെ എണ്ണം എണ്ണിയുമായി പോകുന്നു. രാമായണ മാസാചാരണം ഫേസ്ബുക്ക് പോസ്റ്റിലും ഇൻസ്റ്റാഗ്രാമിലും റീലും ഒക്കെയായി അവസാനിക്കുന്നു. അതിനിടയിൽ വന്ന് കുറേ ആളുകൾ കമൻ്റിട്ട് ആശ്വസിക്കുന്നു. രാമായണവും രാമായണ മാസത്തിന് മാത്രം ആചരിക്കാനും വായിക്കുവാനും ഉള്ളതല്ല, എല്ലാ ദിവസങ്ങളിലും പണ്ട് നാമം ജപിക്കുക, അതുപോലെ തന്നെ ഇത്തരം ഇതിഹാസങ്ങൾ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുക എന്നൊക്കെ പറയുന്ന ശൈലികൾ മനുഷ്യർക്കിടയിലുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ കൈമോശം വന്നിട്ടുണ്ട്. ഇന്ന് ഈ മാസത്തിൽ മാത്രം ഓർക്കുന്ന ഒന്നായി മാറി എന്നതാണ് ഒരു സ്ഥിതിവിശേഷം. ഏതായാലും രാമായണ മാസത്തിൻ്റെ അർത്ഥമറിയാത്ത പാരായണം മാറ്റി അർത്ഥമറിഞ്ഞ് ഹൃദയം കൊണ്ട് ശ്രമിക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കേൾക്കുന്നതിന് പകരം നമ്മുടെ ഹൃദയത്തിലേക്ക് പതിക്കും വിധം ചിന്തകളെ രൂപപ്പെടുത്തി അതിനെ കേൾക്കുവാനും, അതുപോലെ തന്നെ അമ്പലങ്ങളും മറ്റ് പവിത്രമായ ഇടങ്ങളും സന്ദർശിച്ച് സ്വയം തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള ഒരു മാസമാകണം.

മനുഷ്യരെ കുറിച്ചാണ്. കാരണം എല്ലാ മനുഷ്യന്റെ അവസാന യാത്ര മരണമാണ്, മാഞ്ഞു പോകലാണ്. രാമായണ മാസം നമ്മൾ ആഘോഷിക്കുമ്പോഴും ആചരിക്കുമ്പോഴും നമ്മുടെ മുന്നിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. ഇത് നമ്മളെ ചൊല്ലി പഠിപ്പിച്ചവർ, ഇത് വായിക്കാൻ വേണ്ടി നിർബന്ധിച്ചവർ, നമ്മളെ കൂട്ടിക്കൊണ്ടു പോയവർ, നമ്മളോട് അതിന് ശാഠ്യം പിടിച്ചവർ, ചിലപ്പോഴെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കിയവർ, അവരിൽ പലരും ഇന്ന് നമ്മളോടൊപ്പമില്ല. ഇത് അവർക്ക് മാത്രമുള്ളത്.

നമ്മൾ സ്നേഹിച്ച മനുഷ്യരാണ്. അവർ ചിലപ്പോൾ അവരുടെ മനസ്സിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നിട്ടുണ്ടാവും, അറിയില്ല. ഏതായാലും ആ ഓർമ്മകൾ കൂടി ചേർത്ത് വെച്ച് വളരെ സന്തോഷകരമായി രാമായണ മാസം ആചരിക്കാൻ ജഗദീശ്വരൻ കരുത്ത് നൽകട്ടെ എന്നും

0: ശുഭദിന ചിന്തകൾ.
1: മനുഷ്യഭാവം വിചിത്രമാണ്, പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. തീർന്നാലും തീർന്നാലും വീണ്ടും വീണ്ടും പല അനുഭവങ്ങൾ പലരും പറയുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുവാൻ തോന്നും. ചിലപ്പോഴൊക്കെ ശുഭദിന ചിന്തകൾ ആവർത്തിക്കാറുണ്ടെന്നും ആശയങ്ങൾ ആവർത്തിക്കാറുണ്ടെന്നും ഒക്കെ ഒറ്റപ്പെട്ട് ചിലരൊക്കെ പറയാറുണ്ട്. എൻ്റെ കുറ്റം കൊണ്ടല്ല. ഒന്നാമത്തെ കാര്യം, പറയുന്നത് കുറിച്ചു വെക്കാതെ പറയുന്നതുകൊണ്ട് ഒരുപക്ഷെ ആവർത്തനം വന്നേക്കാം. പിന്നെ നിത്യജീവിതത്തിൽ പല സ്ഥലങ്ങളിലും പല സംഭവങ്ങളിലുമൊക്കെ ബന്ധപ്പെടുമ്പോൾ ആ അനുഭവങ്ങളുടെയും വാക്കുകളുടെയും ഒക്കെ തീക്ഷ്ണതയാണ് പലപ്പോഴും ഇത്തരം വാക്കുകളായി രൂപപ്പെടുന്നത്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗമുണ്ട്, തണലിലിരുന്ന് തണലിനെ പഴിക്കുന്നവർ. ഇത് ഒരാലങ്കാരിക വാചകമാണെങ്കിലും പലപ്പോഴും ഈ സമൂഹത്തിൽ കാണുന്നൊരു യാഥാർത്ഥ്യമാണിത്. ഏതൊരു സ്ഥാപനത്തിൽ ഒരാൾക്ക് ജോലി നൽകുന്നുവോ ഒരു നിശ്ചിതമായ സമയം കഴിയുമ്പോൾ അവൻ്റെ എക്കാലത്തെയും ശത്രുവായി ആ സ്ഥാപനവും ആ സ്ഥാപനത്തിൻ്റെ മുതലാളിയും മാറാറുണ്ട്. നാം അവൻ നമ്മുടെ സ്ഥാപനത്തിന് അനുകൂലമാണോ അല്ലെങ്കിൽ ഓരോരുത്തരും അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് ഒരു മുതലാളി പരിശോധിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹം ഒരുപക്ഷെ ആ പരിശോധന കഴിയുമ്പോൾ ഏതെങ്കിലും മാനസികാരോഗ്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കും. കാരണം ഓരോരുത്തരും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേട്ടാൽ അല്ലെങ്കിൽ ധരിച്ചിരിക്കുന്നത് കേട്ടാൽ ഞെട്ടിപ്പോകും. ഇത് കച്ചവട സ്ഥാപനത്തിൽ മാത്രമല്ല, തൊഴിൽ സ്ഥാപനങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും സഹായങ്ങളിലും ഒക്കെ ഈ വികാരങ്ങൾ കാണാറുണ്ട്. ഉറങ്ങിക്കിടക്കുന്നവനെ വിളിച്ചുണർത്തി ചിലപ്പോൾ നാം ഒരു ജോലി കൊടുക്കും. കുറേ നാളുകൾക്ക് ശേഷം അവൻ പലയിടത്തു നിന്ന് പറയുന്നത് കേൾക്കേണ്ടി വന്നേക്കാം, ഞാൻ ഈ ജോലി ഇന്ന ആൾക്ക് കാശ് കൊടുത്താണ് വാങ്ങിയത്, അല്ലാതെ തന്ന ആളിൻ്റെ കഴിവും എടുക്കുമൊന്നുമല്ല എന്ന് മാത്രവുമല്ല, ചിലപ്പോഴൊക്കെ രാഷ്ട്രീയം കൊണ്ടോ അല്ലെങ്കിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ പുള്ളി അനുഭവിച്ചേനെ എന്നൊക്കെയുള്ള തരത്തിലേക്കൊക്കെ വമ്പു പറയുന്നത് കേൾക്കാറുണ്ട്. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ രണ്ട് സുഹൃത്തുക്കൾ പോയിരുന്നിട്ട് ആ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കി പറഞ്ഞത്രേ, ഇത് വെറും ഒരു പാഴ്മരം, പൂക്കളില്ല കായ്കളില്ല, വെട്ടിക്കണ്ടിച്ച് തീയിട്ടേക്കണം. ഇത് കേട്ട് മരം ക്ഷോഭത്തോടെ അവരോട് പറഞ്ഞു, നീ മുറിച്ചോളൂ, പക്ഷേ എൻ്റെ തണലിലിരുന്ന് എന്നെ നീ കുറ്റം പറയരുത്, നീ മറ്റെവിടെയൊക്കെങ്കിലും മാറി നിന്ന് സംസാരിച്ചോളൂ. ഇതാണ് ഇത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത്. ദയവായി ഒരു തണലിലിരുന്ന് ആ തണൽ നൽകുന്ന വൃക്ഷത്തെ പഴിക്കരുത്, കുറ്റം പറയരുത്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്ക്

0: അനുഭവമുള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന് വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

നാഗാവതാരമായി യദുകുലപാലന്റെ പുല്ലാങ്കുഴൽ കെട്ട് പുഞ്ചിരിക്കൊണ്ട് ആ പാദസ്പർശനമേറ്റ് പുളകം കൊണ്ട യമുനാ പുണിനം ഇളം മഞ്ഞ വെയിൽ തട്ടി നിറം മാറി നീലമിണ്ണിൽ വിളങ്ങുന്ന വെൺമുകിലിൻ നിരകണക്കെ ജനരഹിതമാ മേലേക്കരയിൽ അങ്ങങ്ങ് കരിമ്പനയും പാറയും പുറ്റും പാഴ്ചെടികളും.

മൂത്ത് മുരടിച്ച് പടുകൂറ്റൻ തടിയും കൊമ്പുകളും അങ്ങിങ്ങ് തേഞ്ഞും തൊലികൊണ്ട് പൊതിഞ്ഞും ഇലയും ചില്ലയും ചുരുങ്ങി നിൽക്കുന്ന അരയാല്. മുകൾഭാഗത്ത് സൂര്യരശ്മി തട്ടുമ്പോൾ തലയിൽ തീകാളും നെടും ചുടലഭൂതം കണക്കെ ചലിച്ചു നിൽപ്പും. ചുറ്റും ഇടിഞ്ഞു പൊളി ജാൽത്തറ.

ഇടുങ്ങിയ മാടങ്ങളിൽ ഇഴഞ്ഞുകയറുന്ന പാമ്പുകളെ പോലെ വിടവുകളിൽ കൂട്ടി വളഞ്ഞു പുളഞ്ഞ് താഴോട്ടിറങ്ങിയിരിക്കുന്ന വേരുകൾ, പഴുത്തുകൊഴിഞ്ഞ ഇലകളും ഇറുമ്പുകളരിക്കുന്ന അരിമണികളും ഉറഞ്ഞ ചോരത്തുള്ളി പോലെ ചിതറിക്കിടക്കുന്ന ചെന്തിപ്പൂവിന്റെ ഇതളുകളും ദീർഘത്തുമ്പുകളും കൊണ്ട് നിറഞ്ഞാൽപ്പറ അകലെ എന്തോ കത്തുന്നതിന്റെ പുക, ആ പട്ടാപ്പകലും ഓരിയിട്ടടുക്കുന്ന കുറുനരികൾ എന്തോ ചികഞ്ഞടുക്കുന്നു, കടിച്ചു തിന്നുന്നു. കടുകന്മാർ നഖമൂന്നിയും കൊത്തിവലിച്ചും ഇരതേടുന്നു. ഉടഞ്ഞ ശംഖ് പോലെ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന അസ്ഥികണ്ഡങ്ങൾ, കരിക്കട്ടകളും പാതികത്തി കെട്ടുപോയ വിറകിൻ മുട്ടികളും, എന്തൊരു ബീഭത്സമായ കാഴ്ച! ഈ ഭയാനകമായ പൈശാചികമായ സ്ഥലം ഏതാണെന്ന് പറയേണ്ടതല്ലോ. ഇടമേ

അതെ, ആശാൻ തന്നെ പറഞ്ഞിട്ടുള്ള അധ്യാത്മ വിദ്യാലയം, തന്റെ ചെറുവിരൽ തുമ്പുകൊണ്ട് ലോകം മുഴുവൻ ഇളക്കിമറിക്കാൻ തുടിക്കുന്ന സ്വേച്ഛാധികാരിയും തന്റെ കടക്കണ്ണുകൊണ്ട് ഏതൊരു പുരുഷവർഗത്തെയും അടക്കി മെരിക്കാൻ ഒരുങ്ങുന്ന മഹിളാരത്നവും ഗോളാന്തരങ്ങൾ കീഴടക്കിയെന്ന് വ്യാമോഹിക്കുന്ന ശാസ്ത്രജ്ഞനും ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ചു എന്ന് ഭീമ്പടിക്കുന്ന സന്യാസിവര്യനും കാണികളുടെ കണ്ണും കരളും കവരുന്ന കലാകാരനും തീപ്പൊരിയം പ്രസംഗങ്ങൾ ജീവിതചര്യയാക്കിയ നേതാവും മന്ത്രിയും പ്രസിഡന്റും എന്നല്ല ഏതൊരുത്തിന്റെയും

കതിരവനിൽ നിന്ന് ഒരു കതിര് പൊട്ടിത്തെറിച്ച് കാറ്റിൽ പറന്നു വരുന്നത് പോലെ ഒരു തേജോരൂപം. മഞ്ഞ പിഴിഞ്ഞ് ഞൊറിഞ്ഞെടുത്തുള്ള ഒരു മഞ്ജു പൂവാടയാൽ മേനിമൂടി മുണ്ടനം ചെയ്ത് ശിരസും മുഖചന്ദ്രമണ്ഡലം താനും മസൃണമാക്കി കയ്യിൽ ഭിക്ഷാപാത്രവുമായി വരുന്ന ബുദ്ധ ഭിക്ഷു. ഈ ചുടുകാട്ടിൽ ഭിക്ഷയന്വേഷിച്ച് വരാൻ ന്യായമില്ല. വേഷം കൊണ്ടറിയാം ശിവഭക്തനല്ല, സാക്ഷാൽ ശിവനുമല്ല. പിന്നെ ഈ ചുടുകാട്ടിൽ വന്നത്, അദ്ദേഹം അടുക്കും തോറും കൂട്ടം കൂടിയിരിക്കുന്ന കാക്കകൾ പറന്നകന്നു. പെട്ടെന്ന് എന്തോ കണ്ട് അദ്ദേഹം ഒന്ന് ഞടുങ്ങി അമ്പരപ്പൂടെ മുന്നോട്ട് ചെന്ന് നോക്കി. തക്കം നോക്കി അടുക്കുന്ന മലങ്കാക്കകൾ ആട്ടി ഓടിക്കാൻ കയ്യിൽ ഒരു മരച്ചില്ലയുമായി

മരം അരിഞ്ഞു കുട്ടിയതുപോലെ ചേലച്ചീന്ത് കൊണ്ട് മറച്ചിരിക്കുന്ന എന്തോ ഒന്ന് മുമ്പിലോ തിരിച്ചറിയാൻ പാടില്ലാത്ത വിധം നീണ്ട ഒരു പിണ്ഡം വസ്ത്രം കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടെങ്കിലും രക്തത്തിൽ കുഴഞ്ഞ് വിൽപ്പാനിട്ട കുങ്കുമപ്പൊതി പോലെ കിടക്കുന്നു. അത് കണ്ട് അമ്പരപ്പോടെ കരയുന്ന പെൺകുട്ടിയോട് ഭിക്ഷ ചോദിച്ചു,

ഈ ആപത്തിൽ അടിപെട്ടുകിടക്കുന്ന നിർഭാഗ്യവതി, നിന്റെ പ്രിയ തോഴി വാസവദത്ത തന്നെയാണോ? ദയവ് ചെയ്ത് പറയൂ, ഞാൻ ഉപഗുപ്തനാണ്. അപ്പോൾ ആ ബുദ്ധഭിക്ഷു ഉപഗുപ്തനാണ് ബുദ്ധദേവന്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാൾ. അദ്ദേഹം ആ യുവതിയോട് ഞാനാണോ ഉപഗുപ്തൻ എന്ന് പറയണമെങ്കിൽ തീർച്ചയായും അവൾക്ക് അദ്ദേഹത്തെ പരിചയം കാണും. വാസവദത്ത തന്നെയാണോ ആ മൂടിപ്പൊതിച്ച രക്തത്തിൽ കിടക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കണമെങ്കിൽ അദ്ദേഹത്തിനും വാസവദത്തയെ പരിചയമുണ്ടായിരിക്കണം. എങ്ങനെയാണ് ആ പരിചയം? വാസവദത്തയ്ക്ക് ഇങ്ങനൊരു ദുർഗതി വന്നോ എന്ന് വേദനിക്കണമെങ്കിൽ എന്തായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം? ആരാണ് ഈ വാസവദത്ത?

മധുരാപുരിയിലെ സകലമാന ജനങ്ങൾക്കും സുപരിചിത. കാരണം അവൾ വാരസുന്ദരിയാണ് എന്ന് വെച്ചാൽ വേശ്യാവൃത്തി കുലത്തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള സൗന്ദര്യധാമം. വൈരാഗ്യമേറിയ വൈദികനും വൈരിക്കു മുമ്പ് ഉടറി ഓടിയ ഭീരുവും ആരുമാകട്ടെ കണ്ണിൽപ്പെട്ടാൽ സ്തംഭിച്ചു നിന്നുപോകത്തക്ക അത്രയ്ക്ക് ആകാര ഭംഗിയുള്ള അങ്കനാമണി. അക്കാലത്ത് വേശ്യാവൃത്തി അഭിമാനകരമായ ഒരു തൊഴിലായി തന്നെ വിചാരിച്ചിരുന്നവരുണ്ടായിരുന്നു. എൻമുത്തി, മുത്തിയവൾ മുത്തി, മൂന്നാം മുത്തിക്ക് മുത്തിയവൾ, മൂത്തവള് തുടങ്ങി തലമുറ തലമുറയായി ഈ തൊഴിൽ ചെയ്തിരുന്നവര്. ഇന്നും പരിഷ്കൃത നഗരങ്ങളിൽ ചുവന്ന തെരുവുകൾ ഉണ്ടെങ്കിലും അന്നത്തെ പോലെ അംഗീകാര അന്തസ്സാരം കൽപ്പിച്ചിട്ടില്ല. സുന്ദരിയായൊരു വേശ്യ അന്ന് രാജ്യത്തിന്റെ എല്ലാമായിരുന്നു. മാത്രമല്ല, വെണ്ണസ്മേരമുഖിയും വറുത്തു വരളും വൃന്ദാഗദന്തച്ഛതാം ചെറ്റോമൻ മധുരക്കറിസ്തനിതടാം അപ്ലോപതം ശോധരിയും കെൽപ്പാർന്നോർ എരുമത്തൈരുകടിതടാം ചിങ്ങമ്പഴോരുദ്വയും ഏനാം ഭുക്തി വധൂം പിരിഞ്ഞായി സഖേ ലോകഹ കഥം ജീവതീ എന്നാണ് വൈശിക മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഈ കേരളത്തിലും സുപ്രസിദ്ധികളായ കുറെ വേശികൾ ഉണ്ടായിരുന്നു. അനംഗസേന, തിരുമരുതൂർ ഉണ്ണിയച്ചി, പൊയിലത്ത് ഉണ്ണിയാച്ചിപ്പിള്ള ഉണ്ണിച്ചി തിരുദേവി, കണ്ടിയൂർ ഉണ്ണിയാടി, മല്ലിനിലാവ്, മാരലേഖ, മാരചേമന്തിക, കടന്നയിൽ ചെറുപെണ്ണ്, മടത്തിൽ ഇട്ടി, പുതുപ്പറമ്പത്ത് ഇട്ടിയച്ചി, ഇങ്ങനെ എത്ര എത്ര സൗന്ദര്യധാമങ്ങൾ. അവര് നമ്മുടെ മുത്തശ്ശന്മാർക്കൊക്കെ നല്ല വലിയവായിരുന്നു. അതുകൊണ്ട് അവരെല്ലാം മേശിയാലയങ്ങളിൽ പോയിരുന്നു എന്നല്ല, പലരും പരിസരത്ത് പോലും എത്തി നോക്കാത്തവരായിരിക്കും. എങ്കിലും അവര് സ്ഥലമറിഞ്ഞിരുന്നു. ആ തൊഴിലിന്റെ പ്രത്യേകതയാണ്. ഒരു സത്യം പറയട്ടെ, വടക്കമ്പറവൂരിൽ വരുന്ന ഒരാള് കേസരി ബാലകൃഷ്ണപിള്ളിയുടെ വീട് മാടവനപ്പറമ്പ് ഏതാണെന്ന് ആരോടെങ്കിലും ചോദിച്ചു നോക്ക്, പലർക്കും അറിവില്ലായിരിക്കും. നേരെ മറിച്ച് ബാർ അറ്റാച്ചഡ് ഹോട്ടൽ ചോദിച്ചു നോക്ക്, ഉടൻ പറഞ്ഞു കൊടുക്കും. അതുപോലെ

ആ വാസവദത്തയുടെ ജീവിതകഥ നമുക്ക് നെത്തിനോക്കാം. മധുരാപുരി, പ്രേമത്തിന്റെ എത്രയെത്ര കഥകൾ ആ പട്ടണത്തിന് പറയാനുണ്ടാകും. 16,008 നാരീമണികളുടെ കണ്ണും കരളും കവർന്ന മുരളീധരന്റെ സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ വിഹാരവേദി, എത്രയെത്ര പ്രേമസല്ലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതായിരിക്കണം പുരാണപ്രസിദ്ധമായ പട്ടണം.

ഇതാ അതിമനോഹരമായ ഒരു ചെറു ചിത്രം നമുക്ക് കാണാം. മധുരാപുരിയുടെ വടക്ക് ഭാഗത്ത് ജീവിതം പോലെ രണ്ടറ്റവും കാണാത്ത വിസ്തൃതമായ രാജവീഥി, തെക്ക് വടക്ക് കിടക്കുന്ന ആ വഴിയുടെ കിഴക്ക് വശത്ത്

അകത്ത് ആളിരുന്നാൽ കാണുന്ന പൊക്കം കുറഞ്ഞ മതില്. സാധാരണ നാമെല്ലാം വീട്ടിലും മതിലും വേലിയും ഒക്കെ കെട്ടുന്നത് അകത്ത് നടക്കുന്നത് പെട്ടെന്നാരും കാണരുത് എന്ന് കരുതിയാണ്. ഈ മതിൽ അകത്തുള്ളത് മുഴുവൻ കാണാവുന്ന തരത്തിലാണ്. ഇന്നത്തെ ചില സിനിമാ താരങ്ങളുടെ ഡ്രസ്സ് പോലെ ആ മതിലിന്റെ ഉള്ളിൽ ചിന്നിയ

ചൂടുമൊരു പൊന്നശോകം വിരട്ടിയ കുടതൻ കീരി. മഹാറാണിമാർക്ക് വെൺകൊറ്റ കുട കാണും. ഇവിടെയും പൂങ്കലകളുടെ പട്ടുതൊങ്ങലും തൂക്കി അശോകം നിവർത്തിപ്പിടിച്ച കുട പോലെ നിൽക്കുന്നു. അതിന്റെ ചുവട്ടിൽ

പതുക്കെയൊന്ന് ചാഞ്ഞ് കസൂപാടറിട്ട പട്ടുപാവാട ഇളകിക്കളിക്കുന്ന കുരുതലുകളുടെ മുകളിൽ കൂടി ഒരു വശത്താക്കി കല്ലൊളി വീശുന്ന കർണപൂരമാർന്നും വിടരാത്രം ഉല്ലമാലമിന്നും കൂന്തൽ കരിവാർമുകിൽ ഒട്ട് കാണുമാറും അതിനിടയിൽ മൃഗമത പൊട്ടിയെന്ന മുഖചന്ദ്രൻ സ്ഫുരിക്കുമാറും ലോലമോക

കലക്കി വച്ചും പൊൻതാമര പോലും അടിപണിഞ്ഞു പോകുന്ന സുന്ദരമായ വലങ്കാൽ ഇടത്തെ തുടക്കാമ്പിൽ കയറ്റിവെച്ച് രാമച്ചവിശരി പനിനീരിൽ മുക്കി തോഴിയെക്കൊണ്ട് ഓമൽ കൈവളകിലിങ്ങുമാറി ഒട്ടി വീശിച്ച് ഈ രാമച്ചൻ തന്നെ സൗരഭ്യമുള്ളതാണ്. അത് പോരാഞ്ഞിട്ടായിരിക്കും പനിനീരിൽ മുക്കിക്കുക കൂടി ചെയ്തത്. ഏതായാലും കഞ്ചബാ

കാമദേവന്റെ ഭട്ടമകിഷിയെ പോലെ ഒരു മഞ്ജുളാങ്കി. അവൾ മതിമോഹിനിയാണ്. അതോ ഇനി വർണ്ണന മതി, അവൾ മോഹിനിയാണ് എന്ന് ആശ സമ്മതിച്ചതാണോ എന്നറിയില്ല. ഏതായാലും കോഴിവാല് പോലെ കുറെ മുടിയും കാക്ക കണ്ണും ഏണേ കോണേ ത്രികോണേ മട്ടിലുള്ള വല്ലും ഒട്ടക കഴുത്തും കുറെ സമതല പ്രദേശങ്ങളുമായി പാടത്ത് കണ്ണു കിട്ടാതിരിക്കാൻ കെട്ടിനിർത്തുന്ന കോലം മാതിരിയല്ല ലോക സൗന്ദര്യ മത്സരത്തിൽ ഒന്നാം റാങ്കും ഒന്നാം സമ്മാനവും നേടാൻ പറ്റിയ ഒരപൂർവ സൗന്ദര്യ ധാമം. കഞ്ചബാണൻ തന്റെ പട്ടം കെട്ടിയ രാജി പോലൊരു മഞ്ഞുളാങ്കിരിക്കുന്നു മതിമോഹിനി. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ കരുണാമയനായ ഭഗവാൻ ബുദ്ധദേവൻ മാലോകർക്ക് മനഃശാന്തി ലഭിക്കുന്നതിന് വേണ്ടി ധർമ്മപ്രചാരണം നടത്തുന്ന ആ നല്ല കാലത്ത് രാജമല്ലി പൂത്തതുപോലെ പടിഞ്ഞാറ് ചാഞ്ഞ സൂര്യൻ തരിനിരയിൽ കൂടി മഞ്ഞയും ചുവപ്പും നിറം കലർന്ന കിരണങ്ങൾ ചൊരിഞ്ഞു നിൽക്കുന്ന സുന്ദരമായ ഒരു സായം സന്ധ്യാ സമയത്ത് പുരാണപ്രസിദ്ധമായ മധുരാനഗരത്തിന്റെ വടക്ക് ഭാഗത്തുള്ള വിശാലമായ രാജപാതകയുടെ കിഴക്കേ അരികിൽ നീലാകാശത്തെ ഉമ്മവയ്ക്കാൻ പറ്റിയ തരത്തിൽ പൊങ്ങി നിൽക്കുന്ന വെൺമണി മാളികയുടെ തെക്കുവശത്ത് വഴിയിൽ കൂടി കടന്നുപോകുന്ന ഏതൊരാൾക്കും ഒറ്റനോട്ടത്തിൽ തന്നെ അകത്തിരിക്കുന്ന ആളെ കാണാവുന്ന വിധം പൊക്കം കുറഞ്ഞതും വ്യാളിമുഖം വെച്ച് തീർത്ത വളഞ്ഞവാതിലുള്ളതുമായ കൊച്ചു മതിലിന്റെ ഉള്ളിൽ മിന്നുന്ന പൂങ്കുല പട്ടുതങ്ങൾ തൂങ്ങുന്ന പൊന്നശോകം വിടർത്തിയ തൃക്കൊറ്റക്കൊടിയുടെ കീഴിൽ മനോഹരമായ മാർബിൾ കല്ലുകൊണ്ട് നിർമ്മിച്ച നീണ്ട ഇരിപ്പിടത്തിന്റെ ചരിഞ്ഞ ഭാഗത്ത് നറുമണം തൂകുന്ന നവകുസുമങ്ങൾ വിരിച്ച മിന്നുന്ന പട്ടുമെത്തയിൽ മെല്ലെ തെല്ലൊന്ന് ചാഞ്ഞ് പൊൻകസവിട്ട പൂമ്പട്ടുവിടവ കുറുനിരകളുടെ മുകളിൽ കൂടി ഒരു വശത്തൊതുക്കി വെട്ടിത്തിളങ്ങുന്ന രത്നക്കല്ല് കമ്മലിട്ട് മുല്ലപ്പൂമൊട്ടുമാല ചാർത്തിയ കരിമുകിലൊത്ത ചികിരഭാരം അല്പം പുറത്തിട്ട് കസ്തൂരി കൊണ്ട് പൊട്ടുതൊട്ട് പൊന്നൊളി ചിന്തുന്ന അമ്പിളിക്കൊത്ത സുന്ദരമുഖം പുറത്തു കാട്ടി തൈക്കുളിർ കാറ്റേറ്റിളകിയ തങ്കത്താമര പോലും തോറ്റോടുന്ന വലങ്കാൽ ഇടത്തു തുടക്കാമ്പിൽ കയറ്റി വെച്ച് പയ്യെ പയ്യെ ചലിപ്പിച്ച് പരിമളം പൊഴിയുന്ന രാമച്ചവിശരി പനിനീരിൽ മുക്കിച്ച് പ്രിയതോഴിയുടെ തരിവളയിളകുന്ന കരതാരുകൊണ്ട് കിലുകില കിലുങ്ങുമാറി വീശിച്ച് കാമദേവന്റെ വട്ടം കെട്ടിയ രാജിയെപ്പോലെ ഒരു മഞ്ജുളാങ്കി മതിമോഹിനി അതാണ്.

അത്ഭുതപ്പെടാനില്ല. ആരും അറിഞ്ഞു പോകും ഈ സന്ധ്യാനേരത്ത് അവൾ എന്തിനാണ് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി അവിടെ വന്ന് കിടക്കുന്നത്, അല്ലെങ്കിൽ ഒരു വേശി ആ നേരത്തല്ലാതെ പിന്നെ എപ്പോഴാണ് ചന്തം ചാർത്തേണ്ടത് എന്ന് ചോദിക്കുമായിരിക്കും. വഴിയിൽ കൂടി പോകുന്ന പൂവാലന്മാരെ വലവീശാനാണോ ഏതായാലും എന്തോ പ്രതീക്ഷിക്കുന്ന പോലെ ആകാംക്ഷാഭരിതമാണ് ആ മുഖഭാവം. ഈ സമയം

എന്തോ കാര്യത്തിന് വെളിയിൽ പോയി മടങ്ങി വരുന്ന മറ്റൊരു സൗന്ദര്യധാമം. അതാ നടന്ന് നടവരെത്തി. വാസവദത്തിയുടെ ചെഞ്ചുണ്ടുകളിൽ അരിമുല്ലപ്പൂ ഉതിർന്നത് പോലൊരു പുഞ്ചിരി വിടർന്നു. നീലശംഖുപുഷ്പം പോലെ ചേതോഹരമായി സ്വപ്നം കാണുന്ന കടക്കണ്ണുകളിൽ ഉൾക്കണ്ഠ തുളുമ്പി നിന്നു. അവൾ തന്റെ കുനിചില്ലി കൊടികാട്ടി വിളിച്ചതോടെ തൊടുകയോടെ അടുത്തെത്തിയ തോടിയോട് അണപൊട്ടിയ വെള്ളച്ചാട്ടം പോലെ ചോദ്യശരങ്ങൾ തൊടുത്തുവിട്ടു. ഫലിച്ചിതോ സഖി.

ഇപ്രാവശ്യം തീർച്ചയായും സമ്മതിച്ചിരിക്കും. അദ്ദേഹം മനുഷ്യരാണ്, നീയാണെങ്കിൽ അത്യസമർത്ഥ്യമാണ്. വാസവദത്ത അങ്ങനെ വിചാരിച്ചത് തെറ്റില്ല. പെണ്ണിന്റെ സാമർഥ്യത്തിന്റെ മുമ്പിൽ ദേവാധിദേവന്മാരെ മുട്ടുകുത്തിയ ചരിത്രമേ നാം കേട്ടിട്ടുള്ളൂ. മേരയുടെ മുമ്പിൽ വിശ്വാമിത്രൻ, കാളിയുടെ അങ്കലാവണ്ണത്തിൽ പരാശരൻ, മോഹിനിയുടെ മുമ്പിൽ രുക്മാംഗദൻ, സത്യവതിയുടെ മുമ്പിൽ ശാന്തനു, തിലോത്തമയുടെ മുമ്പിൽ സുന്ദോപസുന്ദന്മാർ, രംഭയുടെ മുമ്പിൽ രാവണൻ, എന്തിന് ദാക്ഷായണിയുടെ ദേഹവിയോഗം കൊണ്ട് ഉഗ്രതപസ്സിയിരുന്ന സാക്ഷാൽ സംഹാരമൂർത്തി പരമശിവൻ, പാർവതിയുടെ അപാര സൗന്ദര്യം കണ്ടപ്പോൾ ഹരശ്ച കിഞ്ചിത് പരിലുപ്ത ധൈര്യ, ചന്ദ്രോദയാരംഭയോ അമ്പുരാശി, ഉമാമുഖേ ബിംബഫലാധുരോഷ്ടേ വ്യാപാരയാമാസ വിരോചനാനി എന്ന് കാളിദാസൻ പറയുന്നു. ചന്ദ്രോദയം കണ്ട മഹാസമുദ്രം പോലെ പാർവതിയുടെ ചെഞ്ചുണ്ടി എന്ന ചെന്താമര മുഖത്തേക്ക് വ്യാപാരയാമാസ വിലോചനാനി എന്ന് വെച്ചാൽ, കാരണം അവർ മുക്കണ്ണനാണല്ലോ, ആ എല്ലാ കണ്ണും വെച്ച് നോക്കിപ്പോയെന്ന്. ആ നിലയ്ക്ക് അദ്ദേഹം മനുഷ്യനല്ലേ എന്നിന്റെ ശ്രമം തീർച്ചയായും ഭരിച്ചിരിക്കുമെന്ന് വാസവദത്ത് തീരുമാനിച്ചെങ്കിൽ തെറ്റു പറയാൻ ഒക്കുമോ? അത് കേട്ടതും തോഴി വിഷമമെന്നെ എന്നെ കൊണ്ട് വിഷമമാണ് വിമനസായുരയ്ക്കുന്നു. ആകെ ഒരമ്പരപ്പോടെ, താല്പര്യമില്ലാത്ത മനസ്സില്ലാ മനസ്സോടെ സംസാരിക്കുന്നു. ഞാൻ തോറ്റു, സമയം ആയില്ലെന്ന് താൻ ഇപ്പോഴും സ്വാമി നീ അവൻ വിമനസായുരയ്ക്കുന്നു വിഷമം എന്നാ. ഇപ്പോഴും സമയമായില്ലെന്ന് വാസവത്തേക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ആ കടക്കണ്ണുകൊണ്ട് ഒരു നോട്ടം കിട്ടിയാൽ തന്നെ സായുജ്യം കൈവരിച്ചെന്ന്, ആ ദേഹത്തൊന്ന് തൊട്ട് കിട്ടിയാൽ സ്വർഗ സാമ്രാജ്യം കൈവന്നെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം. എന്നിട്ട് സമയമായില്ലെന്ന് പറയണമെങ്കിൽ അത് ആരായിരിക്കും? സംഭവം ഇതാണ്. വാസവദത്ത കാമുകന്മാരുടെ ഹരമായി കഴിയുന്ന കാലഘട്ടം. ഒരു ഗണിക എന്ന നിലയിൽ പണമുണ്ടാക്കണമെന്നുള്ളതിൽ കവിഞ്ഞ മറ്റൊരാഗ്രഹം അവൾക്കില്ല. കാരണം താരുണ്യമാവത് സുതേ തരുണീജനാനാം മാരാസ്ത്രമേ, മഴ നിലാവത് നിത്യമല്ല, അന്ന് ആർജിതേന മുതൽ കൊണ്ട് കിടക്ക വേണം വാർദ്ധക്യമെന്നൊരു വൻകടലുണ്ട് മുമ്പിൽ, നിലാവും മഴയിലും പോലെ യൗവനവും നിത്യമല്ല. വയസ്സായാൽ ഒരാമ്പുറനോനും തിരിഞ്ഞു നോക്കുകയില്ല, കരിമ്പിൻ കൊത്താ വലിച്ചെറിയും. അതുകൊണ്ട് അതുള്ള കാലത്ത് സമ്പാദിച്ചു കൂട്ടണം എന്നാണ് വേശികളുടെ തത്വശാസ്ത്രം. വാസവദത്തയും അതിൽ നിന്ന് വിഭിന്നയായിരുന്നില്ല. അവൾ പണത്തെ ഇല്ലാതെ മറ്റൊന്ന് സ്നേഹിച്ചില്ല. നിത്യം ഓരോ വല്ലഭന്മാർ ഞങ്ങൾക്ക് എന്ന് പണ്ട് ദേവലോക ഗണികയായി രംഭ പറഞ്ഞതുപോലെ വാസവദത്തയുടെ ദാമ്പത്യശാസ്ത്രം നിലനിന്നിരുന്നു. പക്ഷേ ഒരാളുടെ മുമ്പിൽ മാത്രം സ്നേഹം അഭിനയിക്കാൻ അവൾ നിർബന്ധിതയായി. ഒരു തൊഴിലാളി തലവൻ, അയാളുടെ ഇഷ്ടകാമുകിയായിരുന്നു വാസവദത്ത. പണക്കാരനല്ലെങ്കിലും തൊഴിലാളി തലവനെ വെറുപ്പിച്ചാൽ, അയാളുടെ അപ്രീതിക്ക് മാത്രമായാൽ തൊഴിലാളികളിൽ നിന്ന് തന്റെ തൊഴിലിന് എന്തെങ്കിലും തടസ്സമുണ്ടാകും എന്ന് ഭയപ്പെട്ടാണോ എന്നറിയില്ല, അയാളുടെ ഇഷ്ടങ്ങൾക്ക് അവൾ വഴിപ്പെട്ടിരുന്നു. അക്കാലത്ത് ഒരു വൈകുന്നേരം വാസവദത്ത അണിഞ്ഞൊരുങ്ങിയിരിക്കുമ്പോൾ പതിവില്ലാത്തതുപോലെ തെരുവിൽ ഒരു ശബ്ദം കേട്ട് കിളിവാതിൽ കൂടി

കുറെ ബുദ്ധമതിഭിക്ഷുക്കൾ ശരണം വിളിച്ചുകൊണ്ട് നടന്നു പോകുന്നു. അവരെ നയിക്കുന്ന തേജോമയമായ രൂപം അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പുരുഷന്മാർക്ക് ഇത്രയും സൗന്ദര്യമോ? ജന്മസിദ്ധമായ സൗന്ദര്യം ബ്രഹ്മചര്യം കൊണ്ട് അലൗകികമായി തീർന്നിരിക്കുന്ന അപൂർവ സിദ്ധിവിശേഷം. വാസവദത്ത് അത്ഭുതപ്പെട്ടുപോയി. കാടുകൾ പിടിച്ചിടും, മർത്യമാനസത്തിന്റെ മേടുകൾ നിരത്തി, ടൊക്കയും സമമാക്കി, കനിവും അഹിംസയും പ്രേമവും ഒലിപ്പിച്ച് നനവുണ്ടാക്കിയ സാത്വിക സംസ്കാരത്തിൽ ശാന്തജീവിതം വിതച്ചിടുവാൻ ശ്രമിക്കുന്ന ബുദ്ധദേവന്റെ അരുമശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ഉപഗുപ്തനെയാണ് വാസവദത്ത് കണ്ടത്. ആദ്യമായി അവളുടെ ഹൃദയം തുടിച്ചു. അദ്ദേഹത്തെ സ്വന്തമാക്കിയില്ലെങ്കിൽ തന്റെ ജീവിതം തന്നെ വ്യർത്ഥം അവൾക്ക് തോന്നി. ധനത്തിന് വേണ്ടിയല്ല, മാംസദാഹ ശമനത്തിന് വേണ്ടിയല്ല, മാനസിക സംതൃപ്തിക്ക് വേണ്ടി അവൾക്ക് അദ്ദേഹത്തെ തേടി ആശ്രമത്തിൽ ചെല്ലണമെന്നുണ്ട്. പക്ഷേ താൻ അഭിസാരികയല്ല. ഈ ഗണികൾക്കും അഭിസാരിമാർക്കും തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഗണികൾ വിളിക്കുന്ന സ്ഥലത്തെല്ലാം ഓടി ചെല്ലുന്നവളല്ല, അവളെ തേടി ആവശ്യക്കാർ അവളുടെ സങ്കേതത്തിലെത്തണം. ഇന്ന് ചില വന്നഗരങ്ങളിൽ, നക്ഷത്ര ഹോട്ടലുകളിൽ, വൻതോക്കുകളുടെ കിടപ്പറയിൽ ചെല്ലുന്ന കാൾ ഗേൾസ് എന്നൊക്കെ സുന്ദരപദം ചേർത്ത് പറയുന്നവരുടെ പണ്ടത്തെ പതിപ്പാണ് അഭിസാരിക. വാസവദത്ത് അതായിരുന്നില്ല. അതുകൊണ്ട് തന്റെ മണിമന്ദിരത്തിലേക്ക് ഉപഗുപ്തനെ ക്ഷണിക്കാൻ പല പ്രാവശ്യം തന്റെ പ്രഗത്ഭയായ പ്രിയതോടിയെ പറഞ്ഞയച്ചിട്ടും പ്രയോജനമുണ്ടായില്ല. ഇന്നെങ്കിലും അവൾ ശ്രമം ഫലിക്കുമെന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് തോണി പറയുന്നത്.

സമയമായില്ലത്രേ സമയം. എന്റെ ക്ഷമ നശിച്ചു. ഇങ്ങനെ സമയം നോക്കുന്ന ഒരു മനുഷ്യൻ കാട് ചൊല്ലുന്നതാം എന്നെ കബളിപ്പിക്കുവാൻ കയ്യിൽ ഓടുമേണ്ടി നടക്കും ഈ ഉൽപ്പലപാട് എന്നെ കളിയാക്കുവാൻ വേണ്ടി പറഞ്ഞതാണോ? എനിക്ക് തോന്നുന്നത്

0: ഭിക്ഷുവല്ലേ, കയ്യിൽ പണം കാണുകയില്ല, ഗണികയുടെ വീട്ടിലേക്കല്ലേ ക്ഷണിക്കുന്നത്? അതെ, അതുകൊണ്ട് തന്നെയായിരിക്കും. പക്ഷേ ഗുണബുദ്ധിയാൽ ഞാൻ തോടി കൊതിപ്പത് ആ കോമളന്റെ പ്രണയം മാത്രമാണെന്ന് നീ പറഞ്ഞില്ലേ? ഗുണബുദ്ധിയാൽ ഞാൻ തോടി കൊതിപ്പത് ആ കോമളന്റെ പ്രണയം മാത്രമാണെന്ന് പറഞ്ഞില്ലേ നീ? അദ്ദേഹത്തിന്റെ പ്രണയത്തിൽ കവിഞ്ഞ്, ആ കോമളാംഗന്റെ സാമീപ്യത്തിൽ കവിഞ്ഞ് മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. നീ അത് പറഞ്ഞില്ലേ? വശംപദ സുഖജാനി, വശക്കേട് എനിക്ക് വരാൻ വശമില്ലെന്നാലും വന്നത് അയുക്കളവല്ല. സുഖ ലാലസയായി ഭോഗാസക്രിയായി കഴിഞ്ഞുകൂടുന്ന എനിക്ക് ഈ മാതിരി ഒരു വശക്കേട്, ഹൃദയ ദൗർബല്യം വരാൻ പാടില്ലാത്തതാണ്. പക്ഷേ
1: വിഭവങ്ങൾ വിശിഷ്ട ഭോജ്യങ്ങൾ കാണിൽ കൊതിയാവണം, വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോള വശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാണിൽ കൊതിയാവണം.
0: വാസവദത്തയുടെ ആ വാദഗതി ശരിയാണ്. പന്തിയിൽ പരിപ്പിനും സാമ്പാറിനും രസത്തിനും കാളനും തൈരിനും ഓരോ തൊട്ട് ചൊറു വീതം വാങ്ങി മൂക്കറ്റം നിറച്ച് പാൽപ്പായസവും പഴപ്പായസവും പഞ്ചാരപ്പാലട പ്രഥമനും കുടിച്ച് മേലോട്ടെടുക്കാതിരിക്കാൻ നാരങ്ങാക്കറി നാക്കിൽ തൊട്ട് തേച്ച് സംഭോ സംഭോ എന്ന ഏമ്പക്കവും വിട്ട് ഉപ്പൂറ്റി മുതൽ ഊർത്താങ്കം വരെയുള്ള കുംഭോദരവും തടവി ചാരിക്കിടക്കുമ്പോൾ സാക്ഷാൽ പഞ്ചാമൃതം കണ്ടാൽ നാക്കത്ത് വെള്ളമൂർന്നത് പതിവല്ലേ?
1: വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോള വശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാണിൽ കൊതിയാക്കും.
0: വിശിഷ്ട ഭോജ്യങ്ങൾ ഇഷ്ടം പോലെ വീട്ടിലുണ്ടെങ്കിലും കള്ളുഷാപ്പിലെ മീന്തല തേടുന്നവരെ പറ്റിയല്ല. നല്ല കിളികിളി പോലത്തെ പെമ്പറന്നോരെ ഉറക്കം പിടിക്കുന്ന തക്കത്തിന് ചെറ്റവാതുക്കൽ മുട്ടി വിളിക്കാൻ ചെല്ലുന്ന മാന്യന്മാരെ പറ്റിയല്ല പറയുന്നത്.
1: വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോള വശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാണിൽ കൊതിയാവാർക്കും.
0: അതുകൊണ്ട് വാസവദത്തിയുടെ ആ വാദഗതി അംഗീകരിക്കാവുന്നതാണ്. അനുരക്തരഹോ ധനപതികൾ നിത്യമെൻകാലിൽ കനകാഭിഷേകം ചെയ്ത് തൊഴുതാൽ പോലും കനിഞ്ഞൊന്ന് കടാക്ഷിപ്പാൻ മടിക്കും കണ്ണുകൾ കൊച്ചുമുനിയെ കാണുവാൻ മുട്ടി ഉണരുന്നല്ലോ. എന്റെ ഒരു കൊച്ചു കടാക്ഷത്തിന് വേണ്ടി എന്റെ കാൽത്താരികളിൽ ചാക്കചാക്കായി സ്വർണ നാണയങ്ങൾ ചൊരിയാൻ സന്നദ്ധരായി എത്രയെത്ര കോടീശ്വരന്മാർ കൊതിച്ചു കൊതിച്ചു കാത്തു കിടക്കുന്നു. ഈ കടക്കണ്ണുകൾ കരിഞ്ഞില്ല. പക്ഷേ ഈ കൊച്ചുമുനി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ എന്റെ കണ്ണ് തുടിക്കുകയാണ്, ഹൃദയം മിടിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് അസഹനീയമാണ്. കമനീയ കായകാന്തി

ശ്രവണ കഥകന്റെ കഥയില്ലായ്മ താങ്കേട്ട് കുഴങ്ങുന്ന അവസരം നോക്കുന്നുണ്ട അവസരം നോക്കുന്നുണ്ട. ആ സന്യാസി, ആ ശൂന്യം പിടിച്ചവൻ, സുന്ദരിയായ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചു പോന്ന നിർഗുണൻ, തഥാഗതനല്ലേ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ? അങ്ങേരുടെ കഥയില്ലായ്മ കേട്ട് ഈ പാപത്താരം കുടങ്ങുന്നുണ്ടാകും. അങ്ങേരുടെ കണ്ണു വെട്ടിക്കാൻ അവസരം നോക്കി കഴിയുന്നുണ്ടാകും.

ആ വൃദ്ധൻ, ആ ബുദ്ധൻ എന്തിനിങ്ങനെ ശകനം മുടക്കി ജീവിച്ചിരിക്കുന്നു? മരിക്കാൻ പാടില്ലേ? കാലനൊരുക്കിയ കിടപ്പിടത്തിലെങ്ങും അയാൾക്ക് ഇടമില്ലേ? അതിരിക്കട്ടെ. അനിനയം ചൊല്ലാൻ ചെവി തരുന്നുണ്ടോ സഖി? അവന് അനുരാഗാങ്കുരം വാക്കില്ല.

നീ പറയുന്നതെല്ലാം അവൻ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? എന്നെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നതായി തോന്നുന്നുണ്ടോ? അവൻ പറയുന്ന വാക്കിൽ അനുരാഗത്തിന്റെ ഒരു ചെറു സ്ഫുരണമെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? വിവിക്ത ദേശത്തിൽ തന്നെ വചിച്ചതോ ദൗത്യം എന്റെ വിവക്ഷിതമറിഞ്ഞതെല്ലാം പറഞ്ഞു തോന്നി. മറ്റാരും കേൾക്കാതെ അദ്ദേഹത്തെ ഒറ്റയ്ക്ക് കണ്ടു തന്നെയല്ലേ എന്റെ ആഗ്രഹം നീ അറിയിച്ചത്? എന്റെ ഉദ്ദേശം നീ വ്യക്തമാക്കിയില്ലേ? അല്ലെങ്കിൽ തന്നെ യജമര്യാദയിൽ തന്നെ അവൻ ഓർക്കിൽ ക്ഷണിക്കുമൻ സദനത്തിൽ വന്ന് ഭിക്ഷ ഗ്രഹിക്കാമല്ലോ. അദ്ദേഹം സന്യാസിയല്ലേ? ഭിക്ഷാടനം ജീവിതമാർഗമല്ലേ? ആ നിലയ്ക്ക് എന്റെ വീട്ടിലും ആ രൂപത്തിൽ തന്നെ അദ്ദേഹത്തിന് വരാൻ സാധിക്കുമല്ലോ. അത്രയും സമയം അദ്ദേഹത്തെ കണ്ടുതീർക്കാൻ കാണാമായിരുന്നു.

0: ഞാൻ എന്തിനിങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നു? ഈ ശരീരകാന്തിക്ക് എന്താണ് വിലയുള്ളത്? അദ്ദേഹത്തെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ കണ്ണുകൾ എന്തിന് ഇങ്ങനെ മനോഹരമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു? അദ്ദേഹം കാണാതിരിക്കുന്ന പക്ഷം ഞാൻ എന്തിന് നൃത്തം പഠിച്ചു? അദ്ദേഹം കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എന്തിന് പാട്ട് പാടും? ഇല്ല, എല്ലാം വ്യർത്ഥം, അർത്ഥശൂന്യം.
1: വാസവദത്തിയുടെ പരിഭവം, പരാതി, പാരവശ്യം കണ്ടപ്പോൾ തോഴിക്ക് പരിഹാസമാണ് തോന്നിയത്. ഒരു വാരനാരിയുടെ വംശപാരമ്പര്യത്തിന് പറ്റാത്ത ചിന്താഗതി, ഒരു ജാതി ചാവല്യം ഒരിക്കലും അത് ഉണ്ടായിക്കൂടാ. ഓടി തലയാട്ടിക്കൊണ്ട് തന്റെ പ്രതിഷേധം പ്രകടിപ്പിച്ചു. ഈ പ്രേമം നിനക്കിണങ്ങുന്നതല്ല, നമ്മുടെ കുലത്തൊഴിലിന് യോജിച്ചതല്ല. വാസ്തവത്തിൽ വേശ്യാഗ്രണിയായ വാസവത്തിയുടെ ഹൃദയത്തിൽ ആദ്യമായി ഒരു പരിശുദ്ധ സ്നേഹത്തിന്റെ നീരുറവ പൊട്ടിപ്പൊടിച്ചതാണ്. അത് സ്വച്ഛന്ദം പ്രവഹിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത്, പക്ഷേ തടഞ്ഞു നിർത്താനാണ്.

ആവശ്യമില്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ മോശമാണെന്ന് വിചാരിച്ച് ഏത് വിഡ്ഢിത്ത എഴുന്നള്ളിക്കാൻ മടിക്കാത്തവരില്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം ഞാൻ ആവർത്തിക്കാം. ഒരുത്തൻ്റെ അമ്മ മരിച്ചു. വേണ്ടപ്പെട്ടവരെല്ലാം അനുശോചനം രേഖപ്പെടുത്താൻ എത്തി. സുഹൃത്തെ, ഇങ്ങനെ കരഞ്ഞുകൊണ്ടെന്ത് പ്രയോജനം? നിങ്ങളുടെ അമ്മ മരിച്ചുപോയി. ആ ദുഃഖം നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. മരിച്ചുപോയത് നിങ്ങളുടെ അമ്മയായിരുന്നെങ്കിലും അവർ ഈ നാട്ടുകാർക്കെല്ലാം ഒരു അമ്മയെപ്പോലെയായിരുന്നു. ഒരു വിഡ്ഢി ഇതെല്ലാം കേട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ മരണവീട്ടിൽ ചെന്നാൽ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് മര്യാദ, അവൻ തീരുമാനിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരുത്തൻ്റെ ഭാര്യ മരിച്ചു. അറിഞ്ഞ ഉടനെ നമ്മുടെ വിഡ്ഢി അവിടെ ഓടിച്ചെന്നു. വീട്ടുകാരനെ സമാധാനിപ്പിച്ചു. സുഹൃത്തേ, താങ്കളുടെ ഭാര്യ മരിച്ചുപോയി. ആ ദുഃഖം നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്. മരിച്ചുപോയത് നിങ്ങളുടെ ഭാര്യയായിരുന്നെങ്കിലും അവർ ഈ നാട്ടുകാർക്കെല്ലാം ഒരു ഭാര്യയെപ്പോലെയായിരുന്നു. ഇങ്ങനെ മടയരില്ല ലോകത്തും മുറയുരയ്ക്കാത്തതായി പടുപാട്ടുന്നു പാടാത്ത കരുതയില്ല. വിതച്ചതേ കൊയ്യൂ എന്നുള്ളത് സത്യമാണെങ്കിൽ നാം ചെയ്യുന്ന നന്മതിന്മകളുടെ ഫലമാണ് അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ എന്ന്

പറയുന്നത് പരമാർത്ഥമാണെങ്കിൽ കൊലയും കൊള്ളിവയ്പ്പും തങ്ങളുടെ കുലത്തൊഴിലായതുകൊണ്ട് അത് ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് പറയുന്ന കള്ളമാണ്. പണത്തിന് വേണ്ടി നാണം വിട്ട് തന്റെ ശരീരം വിറ്റ് കഴിയുന്ന ഒരുവൾക്ക് ആരോടും നിഷ്കളങ്ക സ്നേഹം ഉണ്ടായെന്ന് വരില്ല. അഥവാ അപ്രതീക്ഷിതമായി അങ്ങനെ ഒന്നുണ്ടായാൽ അത് അനുഗ്രഹമാണ്, അഭികാമ്യമാണ്. ഏതായാലും വാസവദത്തയുടെ പരിശുദ്ധ സ്നേഹത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ തോടി പരിശ്രമിക്കുകയാണ്. ഈ അവസരത്തിൽ ഒരു ശബ്ദം കേട്ട് അവർ പുറത്തേക്ക് നോക്കി. ഉരുളുന്ന ചക്രങ്ങളുടെ ശബ്ദങ്ങൾക്കൊപ്പം പൊടി പറപ്പിച്ച് കഴുത്തിൽ മാല പോലെ കെട്ടിയിരിക്കുന്ന മണികൾ കിലുക്കി താട കുലുക്കി കൊമ്പിൽ പൂവുകൾ അണിഞ്ഞ രണ്ട് പടുകൂറ്റൻ കാളകൾ വലിക്കുന്ന ഒരു കാളവണ്ടി ഒരു കാഞ്ചന കളിത്തേര് ആ മാളികയുടെ മുറ്റത്ത് വന്നു നിന്നു.

ആശാൻ തന്റെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ്. ഒരു സിനിമാ സംവിധായകൻ ക്ലോസപ്പ് കൊടുത്ത് ചിത്രീകരിക്കുന്നത് പോലെ ഒരു കാളവണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പുറകിൽ കൂടിയാണ്. നടുക്ക് താഴ്ത്തി വെച്ചിരിക്കുന്ന ചവിട്ടിയിൽ ചവിട്ടി വേണം താഴോട്ടിറങ്ങാൻ. അങ്ങനെ ആദ്യം കാല് കാണിച്ചു. അഗ്രം വളഞ്ഞ് കിന്നരി വെച്ച പാതികങ്ങൾ പൂണ്ടും. തല കുനിച്ചേ പുറത്തിറങ്ങാൻ ഒക്കൂ. അപ്പോൾ ചവിട്ട് കിട്ടിയാൽ പിന്നെ വെളിക്ക് വരുന്നത് തലയാണ്. പട്ടി തലപ്പാവാർന്നു. അതോടൊപ്പം തൂങ്ങിക്കിടക്കുന്ന വെഷ്ടിത്തിളങ്ങുന്ന കുണ്ടലങ്ങൾ തീർച്ചയായും ദൂരെ നിന്നാലും കണ്ണിൽപ്പെടും. കാതിൽ വജ്രകുണ്ടലങ്ങൾ മിനുക്കി അണിഞ്ഞും. പിന്നെ കാലും തലയും പുറത്തു വന്നാൽ വണ്ടിയുടെ രണ്ടു വശത്തും പിടിച്ചാണ് ഇറങ്ങുന്നത്. കൈകൾ മോതിരങ്ങൾ തൻ കാന്തിയാൽ കഴുകിക്കൊണ്ടും. അങ്ങനെ കാണുന്ന ഓരോ അവയവങ്ങളും നമ്മ കാണിച്ചു തന്നുകൊണ്ട് ആശാൻ ആ വർണ്ണന തുടരുകയാണ്. പൊന്നിന്റെ ബട്ടണിട്ട മഞ്ഞപ്പട്ടുടുപ്പ് കൊണ്ട് തടിച്ചുരുണ്ട തടിമറച്ച് കരയുള്ളൊരു ചെമ്മന്ന പട്ട് ഞൊറിഞ്ഞുടുത്ത് അതിന്റെ അറ്റം പുറങ്കാൽ വരെ ഞാത്തിപ്പാറിച്ച് പൊന്നരഞ്ഞാൻ തുടൽ പുറത്തടിയിച്ച് രണ്ടറ്റവും നീണ്ടുകിടക്കുന്ന നീരാളം മോടിയിലിട്ട്

ഒരു സുഭകനല്ല, സുഭകൻ എന്ന് സ്വയം അഹങ്കരിക്കുന്ന ഒരാൾ, സുഭകം മഞ്ഞൻ, ഒരു വിദേശി കച്ചവടക്കാരൻ. അതെ, ഒരു ചെട്ടിയാർ വണ്ടിയിൽ നിന്നിറങ്ങി തോടി പുഞ്ചിരിച്ചുകൊണ്ട് വാസവദത്തെ ഒന്ന് നോക്കി. ഒരു പുതിയ ഇര കടക്കണ്ണുകൊണ്ട് കൊടുത്തു അനുവാദം. തോഴി കുലുങ്ങി കുലുങ്ങി നടന്നു ചെട്ടിയാരം ഉറപ്രകാരം സ്വീകരിക്കാൻ. വാസവദത്തെയും തന്റെ മണിയറ നോക്കി കാലടി വെച്ചു.

ഇന്നുവരെ ഭോഗസുഖങ്ങളുടെ ചേറണിഞ്ഞ കയത്തിൽ മുങ്ങിപ്പൊങ്ങി കഴിഞ്ഞിരുന്ന അവൾ അനുരാഗത്തിന്റെ ഒരു ചെറുകര പറ്റി നിന്നതാണ്. പക്ഷേ വീണ്ടും അവൾ ആ കയത്തിലേക്ക് തന്നെ നീങ്ങി. അല്പനേരം കരയിൽ കയറി നിന്നാലും വീണ്ടും തൻ കുളത്തിലേക്ക് തന്നെ ചെന്ന് പറ്റുന്ന അരയന്നപ്പിട പോലെ. സംഭവ ബഹുലമായ 3-4 മാസങ്ങൾ കഴിഞ്ഞു. ചെട്ടിയാരുടെ വരവ് വാസവദത്തയുടെ ജീവിതത്തിൽ ഒരു കൂളിളക്കം സൃഷ്ടിച്ചു. കോടീശ്വരനാണ്, തന്റെ മുമ്പിൽ പണം കുന്നുകൂട്ടുകയാണ്. അതേസമയത്ത് തൊഴിലാളിത്തലവൻ ഒരു പ്രശ്നമായി. അയാളെ കൊണ്ട് സാമ്പത്തികമായ ഒരു നേട്ടവും തനിക്കില്ല. പക്ഷേ വെറുപ്പിക്കാൻ സാധ്യമല്ല. ഒരു കാര്യം നിരൂപിച്ചാൽ ഒരുവൻ കാമ്യൻ. പണം, പ്രതാപം, ഇതിനൊക്കെ ചുട്ടിയാരി വേണം. പിന്നെ മറ്റൊരു കാര്യം നിരൂപിച്ചാൽ മറ്റവൻ മാന്യൻ. എന്നാൽ അന്തസ്, സ്വാധീന ശക്തി മുതലായ കാര്യത്തിൽ തൊഴിലാളിത്തലവനാണ് ഭേദം. അങ്ങനെ

ചെയ്യാൻ എന്ന് വൃത്തിയില്ല. ഒരു കാലത്ത് രണ്ടാളെ വരിക്കാനും പണിയായി. തൊഴിലാളിത്തല്ലവനുമായുള്ള ബന്ധം കഴിയുന്നത്ര ചെട്ടിയാരിൽ നിന്ന് മറച്ചു വയ്ക്കാൻ വാസവദത്താവുന്നതും ശ്രമിച്ചു നോക്കി. പക്ഷേ എത്ര നാളതിന് സാധിക്കും? മാത്രമല്ല

0: ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം നോക്കി അദ്ദേഹത്തെ കാണപ്പെട്ട ദൈവമായി ആരാധിച്ചു കഴിയുന്ന പരമ ചാരിത്രവതികളെ പോലും പുരുഷൻ സംശയിച്ചെന്ന് വരും. പരിശുദ്ധിയായ സീതാദേവിയുടെ അനുഭവം തന്നെ എന്തായിരുന്നു? പട്ടുമെത്തയും പട്ടാമ്പരവും കൊട്ടാരവും എല്ലാം കൈവെടിഞ്ഞ് കാട്ടിൽ ഭർത്താവിന്റെ നിഴൽ പറ്റി കഴിഞ്ഞുകൂടിയ സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയത് അവരുടെ കുറ്റം കൊണ്ടല്ല. രാവണന്റെ കോട്ടയിൽ കഴിഞ്ഞുകൂടുന്ന കാലത്തും തന്റെ ചാരിത്രം കളങ്കപ്പെടുത്തിയില്ല. പോരാഞ്ഞിട്ട് അഗ്നിപ്രവേശം ചെയ്ത് പരിശുദ്ധയെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും അവസാനം കളങ്ക പങ്കിലയെന്ന് മുദ്രകുത്തി രാമൻ അവളെ ഉപേക്ഷിച്ചു.
1: പരമസാക്ഷിയിൽ പോലും പുരുഷന് ശങ്ക തോന്നും, പിന്നെ പറയണമോ?
0: തൊഴിലാളിത്തലവൻ തന്നെ സംശയിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. വാസവദത്തയ്ക്ക് ഭയമായി. അവസാനം പോംവഴി കണ്ടുപിടിച്ചു. ഒരു സുപ്രഭാതത്തിൽ തൊഴിലാളിത്തലവനെ കാണാനില്ലാതെ ഇവിടെ പോയി. തൊഴിലാളികൾ അന്വേഷണം ആരംഭിച്ചു. വാസവദത്തയുടെ ദുഃഖം അവൾ മറ്റേതിനേക്കാളും വലുതായി അഭിനയിച്ചു കാണിച്ചു. പക്ഷേ തൊഴിലാളികൾ ആ കണ്ണീര് കണ്ട് പിന്തിരിഞ്ഞില്ല. അവസാനം നാട് മുഴുവൻ അവൾക്ക് പ്രതികൂലമായി. അവൾ തന്റെ തൊഴുത്തിൽ നിന്ന് കുറ്റുകാർ കുഴിച്ചവന്റെ വികൃത പ്രേതമെടുത്തു. കുറ്റവാളിയായ അവളെ ബന്ധിച്ചു. തൊഴിലാളിത്തലവന്റെ ചീഞ്ഞളിഞ്ഞ ജഡം വാസവദത്തയുടെ ആ തൊഴുത്തിലെ ചാണകക്കുണ്ടിൽ നിന്ന് ചികഞ്ഞെടുത്തു. വാസവദത്തയെ ജയിലടച്ചു. അതെ, അതിരുകവിഞ്ഞ ദുർമോഹം മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർക്കുന്നു. അവൻ ചെയ്യുന്ന ദ്രോഹം അവന് തന്നെ വിനയായിത്തീരുമെന്ന് വിചാരിക്കുന്നില്ല. എത്ര ശക്തിയുള്ളതാണെങ്കിലും പളുങ്ക് പാത്രം വിരൽ മുട്ടിയാൽ മതി തവിട് പൊടിയാകുമെന്നുള്ള കാര്യം അവൻ ഓർക്കുന്നില്ല. ഉറക്കം വന്നാൽ പാമ്പിൻ ചുരുള് തലയിണയാക്കാമെന്ന് കരുതുന്ന ഭോഷന്മാർ. ചെട്ടിയാരോടുള്ള പ്രേമം നിലനിർത്താൻ വാസവദത്തെ കണ്ടുപിടിച്ച തന്ത്രവും ആ രൂപത്തിൽ ഒന്നായിരുന്നു. വാസ്തവത്തിൽ പ്രേമമേ നിൻ പേര് കേട്ടാൽ പേടിയാം വഴിപിഴച്ച കാമകിങ്കരന്മാർ ചെയ്യും കടുങ്കൈകളാൽ. എത്രയെത്ര ഉദാഹരണങ്ങൾ. പോരെങ്കിൽ ഇതാ വാസവദത്ത. വക്കീലന്മാർ വാസവദത്തയ്ക്ക് വേണ്ടി ഘോരഘോരം വാദിച്ചു. പണം കൊടുത്തു, സാക്ഷികളെ ഹാജരാക്കി, വാസവദത്തയും തന്റെ എല്ലാ ഇടവകളും പ്രയോഗിച്ചു നോക്കി. പക്ഷേ ഫലിച്ചില്ല. കടക്കണ്ണിൻ പണിയും ധനത്തിൻ മുഷ്കും ഉലച്ചി

അടിവരയിട്ട് പറയട്ടെ, ഉലച്ചിലറ്റ് അന്നിരുന്ന ധർമ്മപീഠം വിശദീകരിക്കുന്നില്ല. അവിടെ കടക്കണ്ണും പണക്കൊടുപ്പും ഫലിച്ചില്ല. വാസവദത്തെ ശിക്ഷിച്ചു, കരചരണ നാസികാദികൾ മുറിച്ച് ചുടുകാട്ടിൽ തള്ളി. അങ്ങനെ മരണത്തോട് പടവെട്ടി കഴിയുന്ന മാംസപിണ്ഡമായി മാറിയിരിക്കുന്ന ആ രൂപം കണ്ടാണ് ഉപഗുപ്തൻ ചോദിച്ചത്, വാസവദത്തെ താനോ ഈ വിഭിന്നമാം പ്രിയജനം

0: വാസവദത്തയുടെ ദുരന്തം കെട്ടറിഞ്ഞ് അദ്ദേഹം അവളെ ആശ്വസിപ്പിക്കാൻ എത്തിയതാണ്.
1: ശരി ശരി പരദുഃഖശമനമോർത്തല്ലോ മുറ്റും
0: ദൈവത്തിന്റെ പേരും പറഞ്ഞ് ദക്ഷിണ വാങ്ങിച്ച് നടുപ്പാതിരാക്കി വേശ്യാഗ്രഹത്തിൽ കടന്നുകൂടി വെളുപ്പിന് നിർമാല്യനായി ശ്രീകോവിലെത്തുന്ന കപട ഭക്തനല്ല, ആർത്തന്മാർക്ക് ആശ്വാസം നൽകുന്ന ജീവിതവ്രതം സ്വീകരിച്ചിട്ടുള്ള ആ ബുദ്ധഭിക്ഷുക്കൾ. ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി എന്ന് ശരണത്രയം ഉരുവിട്ട് മരയോടുമായി നടക്കുന്ന ആ ആർഹതന്മാർ. ടാഗോർ ഗീതാഞ്ജലിയിൽ പറഞ്ഞിട്ടുണ്ട്, നാമം ജപിക്കലും പാടി സ്തുതിക്കലും നീ മന്ത്രം ചൊല്ലലും നിർത്തിയാലും വാതിലടച്ച് കൂരിരിട്ട് തൊറ്റയ്ക്കിരുന്ന് നീ പൂജിക്കുന്നിടത്തല്ല പ്രപഞ്ചത്തെ വിഭവ സമർത്ഥമാക്കുവാൻ പാടുപെടുന്ന പാവപ്പെട്ട കൃഷിവലന്റെ വീർപ്പുതുള്ളികൾ ഒപ്പിക്കൊണ്ട് ഈശ്വരൻ പാടത്ത് നിൽപ്പുണ്ട്. കത്തിക്കാളുന്ന വെയിലേറ്റ് വഴിവക്കിലിരുന്ന് പാറയുടയ്ക്കുന്ന തൊഴിലാളിയുടെ ചപ്രത്തലമുടി മാടി ഒതുക്കിക്കൊണ്ട് ജഗദീശ്വരൻ ആ വഴിവക്കിൽ നിൽപ്പുണ്ട്. ആ സത്യമറിയാവുന്ന ബുദ്ധഭിക്ഷുക്കളുടെ ജീവിതവ്രതം പരദുഃഖശമനമാണ്. ഉപഗുപ്തൻ ആ ചുടുകാട്ടിലെത്തിയതും അതുകൊണ്ട് തന്നെ ആയിരിക്കണം. ഉപഗുപ്തന്റെ ശബ്ദം കേട്ടതോടെ അന്ത്യശ്വാസം വലിക്കുന്ന മാംസപിണ്ഡം ഒന്ന് ചലിച്ചു. അവൾ എന്തോ പറയാൻ കൊതിച്ചു. ആ സൂചന കണ്ട തോഴി കാക്കകൊത്താൻ കാത്തിരിക്കുന്ന അവശേഷിച്ച അവളുടെ ശരീരഭാഗം പെട്ടെന്നൊരു പഴന്തുണി കഷണം കൊണ്ട് ഒന്ന് മൂടി. അതെ, മൃതിയിലും മഹിളമാർ മറക്കാ മാനം. മാനം നഷ്ടപ്പെട്ട അവസരത്തിൽ മാത്രമല്ല, നഷ്ടപ്പെടുമെന്ന് തോന്നിയ സന്ദർഭത്തിൽ പോലും പ്രാണൻ വെടിഞ്ഞവരാണ്. മരിക്കാൻ പോകുന്ന നേരത്തും നാണം മറയ്ക്കാൻ മടിക്കാത്തവരാണ്, മാനം കാക്കാൻ തുടിക്കുന്നവരാണ് മഹിളാമണിമാർ. രക്തമെല്ലാം ഒഴുകിപ്പോയി, ശക്തി ക്ഷയിച്ചു, തിരകൾ നിർജീവങ്ങളായി, മരണസമയമെടുത്തു. ആ കിടപ്പിലും അവൾ ആ യുവമുനിയെ വീക്ഷിപ്പാൻ പൊക്കിടുന്ന തല രാഗവൈഭവം കണ്ടു. ആ സമയത്തും ആ തലയൊന്ന് പൊക്കി താൻ മനസ്സാ വരിച്ച മനോഹരാംഗൻ അവസാനമായി ഒരു നോക്ക് കാണാൻ പ്രേമത്തിന്റെ മാസ്മരിക ശക്തി. താൻ എത്ര നാൾ കൊതിച്ചതാണ് ഇങ്ങനെ ഒരു സന്ദർഭം. സമയമായില്ല, സമയമായില്ല എന്ന് പറഞ്ഞ് നല്ല സമയം പാഴാക്കി. ഇപ്പോൾ ഇതാ ഈ നിലയിൽ. ഓ എന്തിന്, എന്തിന്, എന്തിനിങ്ങനെ? ഉപഗുപ്തന് കാര്യം മനസ്സിലായി. ഇല്ല, ഞാൻ താമസിച്ചു പോയില്ലടോ സരളശീലി, അല്ല നീ എന്നെ ചൊല്ലി ആർന്നിടായിക്കടോ. ഇല്ല വാസവദത്തെ, ഞാൻ ഒട്ടും താമസിച്ചില്ല, കൃത്യസമയത്ത് തന്നെ വന്നിരിക്കുന്നു. എന്നെ ചൊല്ലി നീ വേദനിക്കരുത്. അത് കേട്ടതും

അവൾ തന്റെ അനുരാഗകഥ അനുസ്മരിച്ചു. ആ കടക്കണ്ണിൽ സന്തോഷവും സങ്കടവും തങ്ങി നിന്നു. ഇപ്പോഴെങ്കിലും തന്റെ അഭീഷ്ടം നിറവേറി. അദ്ദേഹം തന്റെ അടുക്കൽ വന്നു.

ആണ്ടെ പരിശുദ്ധ പാദപത്മം തുടച്ച കയ്യാൽ. സഹോദരി, കരയരുത്, നീ ഭീരുവാകരുത്, നിനക്ക് സമാധാനം ലഭിക്കും. അതേ സമ്യക് ദൃഷ്ടി, സമ്യക് സങ്കല്പം, സമ്യക് വാക്, സമ്യക് കർമ്മം, സമ്യക് ആജീവം, സമ്യക് വ്യായാമം, സമ്യക് സ്മൃതി, സമ്യക് സമാധി എന്നീ അഷ്ടമാർഗങ്ങളിൽ സഞ്ചരിച്ച സിദ്ധാർത്ഥ ദേവന്റെ പാദപത്മം തുടച്ച ഈ കൈകൊണ്ട് ഇതാ നിന്റെ ശിരസിൽ ഞാൻ തലോടുന്നു. ചോര അപഹരിക്കാത്ത ശാശ്വത ശാന്തി ധനവും, മാരന ഇതാൽ മുറിയാത്ത മനശോഭയും. ധനം ചോരന്മാർ അപഹരിക്കും. നിനക്ക് ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന ശാന്തിധനം ആർക്കും അപഹരിക്കാനാകാത്തതാണ്. ഒരു കാമദേവനും പൂവം പെയ്ത് മുറിക്കാൻ കഴിയാത്ത മനഃശോഭ നീ തന്നെയാണ്. നീ ചെയ്ത കുറ്റം അനിഷേധ്യമായ വിധിബലം മാത്രമാണ്. അകൃത്രിമ പ്രണയത്തിന്റെ ഒരു ഉറവ നിന്റെ ഉൾക്കാമ്പിൽ ഊറി നിന്നിരുന്നു. ഞാനത് അറിയാഞ്ഞിട്ടല്ല, നിന്റെ സൽഗുണങ്ങളുടെ പ്രത്യക്ഷോദാഹരണമാണ് ഇതാ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ പ്രിയതോടി. ആപത്തിലും നിന്നെ കൈവിടാതെ ആത്മാർത്ഥമായി പരിചരിക്കുന്നത് കൊണ്ട് തന്നെ തീരുമാനിക്കാം, നീ അവരോട് എത്ര കാരുണ്യത്തോടെയാണ് പെരുമാറിയിരുന്നത്. പക്ഷേ പരിതസ്ഥിതി നിന്നെ ചതിച്ചു. അവിദ്യ സംസാരമൂല കാരണമായ അജ്ഞാനം ജയിച്ചു. ഈ ജീവിതയാത്രയിൽ പാപത്തിന്റെ ഒരു ചെറിയ കറയെങ്കിലും പറ്റാത്തവർ ആരും കാണുകയില്ല. പക്ഷേ കലങ്ങിമറിഞ്ഞ നദി തെളിയാതിരിക്കുമോ? നിന്റെ പശ്ചാത്തലം നിനക്ക് പാപമോചനം നൽകും. സഹോദരി, നീ അന്ന് വിളിച്ചപ്പോൾ ഞാൻ വന്നിരുന്നെങ്കിൽ ഞാൻ പറയുന്നതൊന്നും നീ മനസ്സിലാക്കുമായിരുന്നില്ല, നീ സ്വീകരിക്കാൻ സന്നദ്ധയാകുമായിരുന്നില്ല. വിശ്വസനം മനുഷ്യനെ വിജ്ഞനാക്കുന്നു. ഇന്ന് അനുഭവം നിനക്ക് അറിവ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അങ്കുലീമാലനു പോലും ആർഹത പദമേകിയ തുങ്കമാം കരുണ, അത് നീ വിശ്വസിച്ചാലും. മഹാദുഷ്ടനും കൊലപാതകയും കൊള്ളക്കാരനുമായിരുന്നു അങ്കുലിമാലൻ. ആയിരം പേരെ കൊന്ന് അവരുടെ അസ്ഥി കഷണങ്ങൾ ഇഷ്ടദേവതയ്ക്ക് ചാർത്താമെന്നവൻ നോക്കിയിരുന്നു. അവൻ 999 കൊന്ന് 1000 തികയ്ക്കാൻ ബുദ്ധദേവനെ സമീപിച്ചു. ഭഗവാൻ തന്റെ തിരുവായ്മൊഴി കൊണ്ട് അവന് മാനസാന്തരം വരുത്തി അവനെ ഉത്തമനായൊരു മനുഷ്യനാക്കി മാറ്റി. ആ കരുണ നിനക്ക് ലഭിക്കും, നീ വിശ്വസിക്കൂ. ഉപഗുപ്തൻ തന്റെ കരതാരുകൊണ്ട് വാസവദത്തിയുടെ നെറ്റിത്തടത്തിൽ ഒന്ന് തലോടി. അവൾ രോമാഞ്ചം കൊണ്ടു അതാ അണയാൻ പോകുന്ന തിരിവിരലുകൊണ്ട് അല്പം നീട്ടിയതുപോലെ, അതപ്പോൾ ജ്വലിക്കുന്നത് പോലെ മുഖത്ത് ഒരു പുതിയ പ്രകാശം പരന്നു. സഹോദരി, മനസ്സിൽ ബോധം തെളിയാനും അന്ധകാരം മറയാനും ഒരു നിമിഷം മതി. നിനക്ക് പരിശുദ്ധമായ ബുദ്ധമാതാവ് തങ്ങുന്ന പുണ്യ ലോകം ലഭിക്കും. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ.

ആ മുഖത്ത് ഒരു നവ തേജസ് തെളിഞ്ഞു. ആ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ പൊടിഞ്ഞു. ഉപഗുപ്തൻ കൈവിരൽ തുമ്പുകൊണ്ട് ആ കണ്ണുനീർ തുള്ളി തുടച്ചു. ഉപകാരസ്മരണയോടെ, ഹൃദയം നിറഞ്ഞ കൃതജ്ഞതയോടെ അവൾ ഉപഗുപ്തനെ നോക്കി. ആ കണ്ണുകൾ പതുക്കെ പതുക്കെ എന്നേക്കുമായി അടഞ്ഞു. പരിചാരിക വാവിട്ട് പൊട്ടിക്കരഞ്ഞു. ഉപഗുപ്തൻ അവൾ ആശ്വസിപ്പിച്ചു. യഥാവിധി ശവദാഹ കർമ്മം നടന്നു. ആളിപ്പടർന്ന പട്ടണത്തെ കെട്ടടങ്ങി. മധുരാപുരിയുടെ മനം മയക്കിയ ആ മദാലസയുടെ മോഹന കലേബരം ഒരു പിടി ചാമ്പലായി മാറി. ആ മഹാന്റെ കണ്ണിൽ നിന്നാ ചാമ്പലിൽ ഒരാശ്രീകണം ആമലകി ഫലം പോലെ അടർന്നു വീണു. അത് വേദനയുടെ കണ്ണുനീരല്ല, കാരണം അദ്ദേഹം ദുഃഖസത്യജ്ഞനാണ്, ധീരനാണ്. അവളുടെ നിർവാണപ്രാപ്തി കൊണ്ടുള്ള ആനന്ദാശ്രുവല്ല, കരുണയുടെ കയത്തിലെ പരിണതോജ്വലമായ മുക്താഫലം മാത്രം. അതടർന്നു വീണത് ആമലകീഫലം പോലെയാണ്, ഞെട്ടറ്റ നെല്ലിക്ക പോലെ. ഒന്ന് വീണാൽ പിന്നെ ആ ഞെട്ടിൽ മറ്റൊന്നും കാണുകയില്ല. ഉപഗുപ്തൻ വന്ന വഴിയെ മടങ്ങി. നമസ്കാരം ഉപഗുപ്ത, വരിക ഭവനാകാതെ വീണ്ടും ലോകസേവയ്ക്കായി. കുമാരനാശാൻ അപേക്ഷിച്ചു. അദ്ദേഹത്തിന്റെ ആ അന്ത്യകൃതി അങ്ങനെ അവസാനിക്കുന്നു. ഇന്ന് നമുക്ക് അപേക്ഷിക്കാം. നമസ്

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.